മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 7 2026 ഓഗസ്റ്റ് 23 ഞായറാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്തകൾ. ജീവിതത്തിൽ നമ്മൾ എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി എല്ലാവരെയും ചിരിച്ചുകൊണ്ട് തന്നെ കണ്ടുമുട്ടാൻ പഠിക്കണം. ആരെയും തളർത്താനല്ല, എന്നാൽ ജീവിതത്തിൽ ആരൊക്കെ തളർത്തിയാലും ഈ ചിരി അവസാന ശ്വാസം വരെ മായില്ല എന്ന് തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നവരെ കാണിക്കുവാൻ വേണ്ടി തന്നെയാണ്. ഏവർക്കും ശുഭദിന ആശംസകൾ.

ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 23. അറബ് ലീഗ് സ്ഥാപിതമായതും ആദ്യ ഹൈഡ്രജൻ ബലൂൺ നിർമ്മിച്ചതും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ലോക്സഭ അംഗീകരിച്ചതുമൊക്കെ ഒരു ഓഗസ്റ്റ് 23-നായിരുന്നു. ഓഗസ്റ്റ് 23-ലെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23 ഒന്നാം ലോക മഹായുദ്ധ സമയം ജപ്പാൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. തുടർന്ന് ചൈനയിലെ കിങ്ഡോവിൽ ബോംബാക്രമണം നടത്തിയത് ഇന്നേ ദിവസമായിരുന്നു. 1939 രണ്ടാം ലോക മഹായുദ്ധ സമയം റൊമാനിയയിലെ മൈക്കൽ രാജാവ് നാസിപക്ഷക്കാരനായ ജനറൽ അന്റോണിസ് കൂവിന്റെ സർക്കാരിനെ പിരിച്ചുവിട്ട് അദ്ദേഹത്തെ തടവിലാക്കി. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് രൂപീകൃതമായത് 1948 ഇന്നേ ദിവസമായിരുന്നു. ഐക്യവും പൊതുസാക്ഷിയും ക്രിസ്ത്യൻ സേവനവും തേടുന്ന 352 ആഗോള പ്രാദേശിക

ഉപപ്രാദേശിക, ദേശീയ, പ്രാദേശിക സഭകളുടെ ലോകമെമ്പാടുമുള്ള കൂട്ടായ്മയാണ് ഇത്. അറബ് ലീഗ് സ്ഥാപിതമായത് 1952 ഇന്നേ ദിവസമായിരുന്നു. 1783 ഇന്നേ ദിവസമായിരുന്നു ജാക്വിസ് ചാർലിസും റോബർട്ട് ബ്രദേഴ്സും ചേർന്ന് പാരീസിൽ ആദ്യ ഹൈഡ്രജൻ ബലൂൺ നിർമ്മിച്ചത്. 1889 ഓഗസ്റ്റ് 23 ആദ്യമായി കപ്പലിൽ നിന്ന് കരയിലേക്കുള്ള കമ്പില്ലാ കമ്പി സന്ദേശം അയക്കപ്പെട്ടത്. സാൻ ഫ്രാൻസിസ്കോയിലെ ക്ലിഫ് ഹൌസിലുള്ള തീരദേശ റിസീവിംഗ് സ്റ്റേഷനിലേക്ക് ലൈറ്റ് ഷിപ്പ് നമ്പർ 70 നിന്നാണ് ഈ സന്ദേശം അയച്ചത്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിന്ന് ഓർബിറ്റർ ഭൂമിയുടെ ചിത്രം എടുത്തത് 1966 എന്നീ ദിവസമായിരുന്നു. അർമേനിയ USSR നിന്ന് പിരിഞ്ഞ് സ്വതന്ത്ര രാഷ്ട്രമായത് 1990 എന്നീ ദിവസമായിരുന്നു. ഓഗസ്റ്റ് 23 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ലോക്സഭ അംഗീകരിച്ചത്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേൽ 1947 ഇന്നേ ദിവസമായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായത്. ആധുനികതയെ മലയാള സാഹിത്യ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത പ്രശസ്ത മലയാള സാഹിത്യകാരൻ കെ അയ്യപ്പ പണിക്കർ, അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ഇന്ന്. 2006 ഓഗസ്റ്റ് 23 അദ്ദേഹം അന്തരിച്ചത്. സ്വതന്ത്ര ചിന്തകനും ഗ്രന്ഥകാരനുമായ വക്കം അബ്ദുൽ ഖാദറിന്റെ ചരമദിനമാണ് ഇന്ന്. 1976 ഓഗസ്റ്റ് 23 അദ്ദേഹം അന്തരിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനികളിൽ അധികം അറിയപ്പെടാത്ത ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ഗോരാഭായ് കത്തിയ. ഗോരാഭായ് കത്തിയ വെടിയേറ്റ് മരിച്ചത് 1942 ഇന്നേ ദിവസമായിരുന്നു.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം. ഗാനമന്ദാരം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. അഹിംസയിലുള്ള രാജ്യത്തിന്റെ വിശ്വാസം ബലഹീനതയായി ആരും തെറ്റിദ്ധരിക്കരുതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ടെലിവിഷൻ ചാനലുകളുടെ 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ട്രിസ ജോളിയും ഗായത്രി ഗോപിചന്ദും വെങ്കല മെഡൽ നേടി. വാർത്തകൾ വിശദമായി. അഹിംസയും സമാധാനവും ഇന്ത്യയുടെ സംസ്കാരമാണെന്നും അഹിംസയിലുള്ള ഈ വിശ്വാസത്തെ രാജ്യത്തിന്റെ ബലഹീന

ായി ആരും തെറ്റിദ്ധരിക്കരുതെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും അഭിമാനവും സംരക്ഷിക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ പരമപ്രധാനമായ കടമയെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതായി നിയമിതരായ ബിജെപി ദേശീയ ഭാരവാഹികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും ജനങ്ങളുമായി ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനും പുതിയ ആശയങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുന്നതിനും വേദികളാണ് സംഘടനാപരമായ ഇത്തരം യോഗങ്ങളെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. ബിജെപി അധ്യക്ഷൻ നിതിൻ നബിനും ദേശീയ വൈസ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുത്തു. നേരത്തെ ബിജെപി അധ്യക്ഷൻ നിതിൻ നബിൻ പുതുതായി നിയമിതരായ പാർട്ടി ദേശീയ ഭാരവാഹികളുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് പാർട്ടിയുടെ അടിത്തറ വിപുലീകരിക്കാൻ പൂർണ്ണ സമർപ്പണത്തോടെയും ആത്മാർത്ഥതയോടെയും പ്രവർത്തിക്കാൻ ബിജെപി ടീം പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ ദേശീയബോധത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും അനശ്വര പ്രതീകമെന്ന നിലയിൽ ദേശീയ ഗീതമായ വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ നിലനിർത്താനും അതിന്റെ ബഹുമാനവും അന്തസ്സും പൈതൃകവും ദേശീയ പദവിയും സംരക്ഷിക്കാനും പാർട്ടി തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. അടുത്ത മാസം 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം പ്രമാണിച്ച് ബിജെപി ഒരു മാസം നീണ്ടു നിൽക്കുന്ന സേവാ സങ്കല്പ അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ അറിയിച്ചു. പ്രചാരണത്തിന്റെ ഭാഗമായി ബിജെപി പ്രവർത്തകർ രാജ്യത്തെ 14 ലക്ഷത്തിലധികം അങ്കണവാടി കേന്ദ്രങ്ങൾ സന്ദർശിക്കുമെന്നും അങ്കണവാടി ജീവനക്കാരെ ആദരിക്കുന്നതിന് പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് റഷ്യയിലേക്ക് തിരിക്കും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്തോ റഷ്യൻ അന്തർ സർക്കാർ കമ്മീഷന്റെ 27-ാമത് യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. സന്ദർശനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോയുമായി ഡോ ജയശങ്കർ കൂടിക്കാഴ്ച ഇന്ത്യ ഇടപഴകണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ജയശങ്കർ. വർദ്ധിച്ചുവരുന്ന ഭൌമരാഷ്ട്രീയ സാമ്പത്തിക സംഘർഷങ്ങൾ രാജ്യങ്ങൾക്ക് പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. 2023 ആഗസ്റ്റ് 23 ISROയുടെ Chandrayaan-3 ദൌത്യത്തിലെ വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചത്. ടെലിവിഷൻ ചാനലുകളുടെ 12 മിനിറ്റ് പരസ്യ സമയ പരിധി ഒഴിവാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തതോടെയാണ് തീരുമാനം പ്രാബല്യത്തിൽ വന്നത്. ടിവി സംരക്ഷണ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ പരിഗണിച്ച് പരസ്യ സമയപരിധിയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പരസ്യ സമയപരിധി സംബന്ധിച്ച നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്ത ഡിജിറ്റൽ മാധ്യമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പരമ്പരാഗത ടിവി ചാനലുകൾക്ക് തുല്യമായ മത്സര സാഹചര്യം ലഭിക്കുന്നില്ലെന്നും മന്ത്രാലയം വിലയിരുത്തി. ഓണക്കിറ്റ് വിതരണം, ഭക്ഷ്യധാന്യ വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് ഇന്നും മറ്റന്നാളും റേഷൻ കടകൾ പ്രവർത്തിക്കും. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 റേഷൻ കടകൾ അവധിയായിരിക്കും. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷ 12 മുതൽ 17 വരെ നടത്തുമെന്ന് ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ജോയിന്റ് ഡയറക്ടർ തിരുവനന്തപുരത്ത് അറിയിച്ചു. പരീക്ഷാ ടൈം ടേബിൾ ഉടൻ പ്രഖ്യാപിക്കും. നേരത്തെ +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ +2 പരീക്ഷയോടൊപ്പം മാർച്ച് മാസത്തിലാണ് നടത്തിയിരുന്നത്. അഖിലേന്ത്യ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നതിൽ വീഴ്ച വരുത്തിയതിന് എഡ്യൂക്കിറ്റി കരിയർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. വിഷയത്തിൽ തീരുമാനമുണ്ടാകുന്നതുവരെ ഏജൻസിയുമായി കരാർ അടിയന്തര പ്രാബല്യത്തോടെ മരവിപ്പിച്ചതായി NTA അറിയിച്ചു. ജയ്പൂരിലെ ഒരു പരീക്ഷാ കേന്ദ്രത്തിലുണ്ടായ വൈദ്യുതി തടസ്സം കാരണം 49 ഉദ്യോഗാർത്ഥികൾക്ക് ഇന്നലെ പരീക്ഷ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ വിദ്യാർത്ഥികൾക്ക് അടുത്ത മാസം 1-ന് പുനഃപരീക്ഷ നടത്തുമെന്ന് NTA അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. നാളെ വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ സംസ്ഥാന തലസ്ഥാനത്ത് മാത്രം 35 വേദികളിൽ 340-ലേറെ കലാപരിപാടികളാണ് അരങ്ങേറുക. 3000-ത്തോളം കലാകാരന്മാർ അരങ്ങിലും അണിയറയിലുമായെത്തും. സംസ്ഥാന ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കോവളത്തുനിന്ന് ആരംഭിച്ച പതാക
ഘോഷയാത്ര

0: തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും പര്യടനത്തിന് ശേഷം ഇന്ന് കനകക്കുന്നിൽ സമാപിക്കും. വൈകിട്ട് മന്ത്രി പി സി വിഷ്ണുനാഥ് കനകക്കുന്നിൽ ഓണപതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് നഗരത്തിലെ വൈദ്യുത അലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ മന്ത്രി കെ എസ് മുരളീധരൻ നിർവഹിക്കും. ഇതോടെ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ പ്രധാന വീഥികളും ഗവൺമെന്റ് മന്ദിരങ്ങളും ദീപാലംകൃതമാകും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ സദ്യയ്ക്ക് വിഭവങ്ങളുമായി കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്തു നിന്ന് ചുരുളൻവള്ളം രാവിലെ 11:30 യാത്ര തിരിക്കും. കോട്ടയത്ത് നിന്ന് ദേവിക എസ് നായർ.
1: കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്ത് അനൂപ് നാരായണ ഭട്ടതിരിയുടെ നേതൃത്വത്തിലുള്ള ചുരുളൻവള്ളം ആറന്മുള തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി ഇന്ന് രാവിലെ യാത്ര തിരിക്കും. കുമാരനെല്ലൂരിൽ നിന്ന് പുറപ്പെടുന്ന വള്ളം പത്തനംതിട്ട ജില്ലയിലെ കാട്ടൂർക്കടവിലാണ് ആദ്യമെത്തുക. പിന്നീട് തിരുവോണത്തോണിയിലാകും യാത്ര. ഈ യാത്രയിൽ 18 കരക്കാരുടെ പ്രതിനിധികളും ഭാഗമാകും. കുമാരനെല്ലൂരിൽ നിന്നെത്തുന്ന ചുരുളൻവള്ളം അകമ്പടി വള്ളമായി മാറും. തിരുവോണദിനത്തിൽ പുലർച്ചെ തോണി ആറന്മുള മധുക്കടവിൽ എത്തിച്ചേരും. തിരുവോണത്തോണിയിൽ കൊണ്ടുവരുന്ന വിഭവങ്ങൾ കൂടി ചേർത്താണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ സദ്യ ഒരുക്കുന്നത്. തിരുവോണനാളിൽ ക്ഷേത്രത്തിലെ അത്താഴപൂജ വരെ മങ്ങാട്ടുപട്ടതിരിയുടെ പ്രധാന കാർമ്മികത്വമുണ്ടാകും.
0: കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ ഓണത്തിന് ഒരു കുട്ടപ്പൂവ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണപുരത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. തീണ്ടക്കരകുളത്തിന് സമീപത്തെ 50 സെന്റ് സ്ഥലത്താണ് കാർത്തിക കൃഷിക്കൂട്ടം ഒരുക്കിയ ചെണ്ടുമല്ലിയാണ് വിളവെടുത്തത്. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലാകെ 273 കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് 2.5 ലക്ഷത്തോളം ചെണ്ടുമല്ലി തൈകളാണ് നൽകിയത്. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടി പൊന്നോണം 2026 നാളെ തുടങ്ങും. ഈ മാസം 30 വരെയാണ് പരിപാടി. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെയാണ് പരിപാടികൾ. കൊടുങ്ങല്ലൂർ ഓണം ഫെസ്റ്റ് തകർത്തോണം 2026 രണ്ടാം ദിന പൊതുസമ്മേളനം മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന പരിപാടിയിൽ മന്ത്രി ഒ ജെ ജിനേഷ് അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരവും എംഎൽഎയുമായ രമേശ് പിഷാരടി മുഖ്യാതിഥിയായി. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് പരിശോധനകളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശക്തമാക്കി. ഓണക്കാലത്ത് ഭക്ഷ്യസുരക്ഷകളുടെ ഉത്പാദനവും വിതരണവും വിപണനവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വ്യാപാരികളും സംരംഭകരും ഉപഭോക്താക്കളും സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ അറിയിച്ചു. കോഴിക്കോട് ബീച്ചിൽ സപ്ലൈകോ നടത്തിവന്ന ഓണം മെഗാ ട്രേഡ് ഫെയർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സപ്ലൈകോ പീപ്പിൾസ് ബസാറിലേക്ക് മാറ്റി. മെഗാ ഫെയറിൽ ലഭ്യമായിരുന്ന എല്ലാ സബ്സിഡിയും നോൺ സബ്സിഡി സാധനങ്ങളും ഇന്നു മുതൽ സപ്ലൈകോ പീപ്പിൾസ് ബസാറിൽ ലഭിക്കും. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും വെങ്കല മെഡൽ നേടി. ഇതോടെ ലോക ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിത ഡബിൾസ് ജോഡിയായി അവർ മാറി. അർജുന അവാർഡ് ലഭിച്ചതിന് തങ്ങൾക്ക് വലിയ ഉത്തേജനം നൽകിയതായും ടൂർണമെന്റിലുടനീളം പ്രചോദനം നൽകിയതായും ഇരുവരും ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അഹിംസയിലുള്ള രാജ്യത്തിന്റെ വിശ്വാസം ബലഹീനതയായി ആരും തെറ്റിദ്ധരിക്കരുതെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ടെലിവിഷൻ ചാനലുകളുടെ 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. BWF ബാഡ്മിന്റൺ
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തരം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തരം 90.4 FM.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ രണ്ട് ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27-ാമത് സമ്മേളനത്തിൽ സഹ അധ്യക്ഷത വഹിക്കും. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12-മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ നിക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥം രാജ്യം ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കുന്നു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ചൊവ്വാഴ്ച വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അടുത്ത മാസം ജപ്പാനിൽ ആരംഭിക്കുന്ന ഏഷ്യൻ ഗെയിംസിനായി 492 അംഗങ്ങളുള്ള ഇന്ത്യൻ സംഘത്തിന് കായിക മന്ത്രാലയത്തിന്റെ അംഗീകാരം. അമേരിക്കയുടെ പുതിയ ഇറക്കുമതി തീരുവകൾക്ക് സമാനമായ തിരിച്ചടി നൽകുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. 2023 ഓഗസ്റ്റ് 23 ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ദേശീയ ബഹിരാകാശ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. പുതുതലമുറയിൽ ശാസ്ത്ര അവബോധവും ജിജ്ഞാസയും വളർത്തുക, ബഹിരാകാശ ഗവേഷണ രംഗത്ത് രാജ്യത്തിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് ISROയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ രണ്ട് ദിവസത്തെ എന്നിവയിലെ സഹകരണത്തിനായുള്ള ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27-ാമത് സമ്മേളനത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. സന്ദർശനവേളയിൽ ശ്രീ ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തും. വിദ്യാഭ്യാസം, നൈപുണ്യം

0: ണമെന്ന് വിശാഖപട്ടണത്ത് ഇന്നലെ സമാപിച്ച മന്ത്രിതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. യോഗത്തോടനുബന്ധിച്ച് ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി ശ്രീ മാണ്ഡവ്യ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്ന് ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം നടക്കും. 11 അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ യുവജനകാര്യ കായിക സഹമന്ത്രി രക്ഷാ ഖഡ്സയും സംബന്ധിക്കും. രാഷ്ട്രസുരക്ഷ, പരമാധികാരം എന്നിവ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അഹിംസയും സമാധാനവും ഇന്ത്യയുടെ സംസ്കാരമാണെന്നും അഹിംസയുടെ മൂല്യത്തെ ബലഹീനതയായി കരുതരുതെന്നും ന്യൂഡൽഹിയിൽ നടന്ന ഒരു ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. ജൈനമതത്തിന്റെയും ജൈന പാരമ്പര്യങ്ങളുടെയും സംരക്ഷണത്തിന് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകിയിട്ടുണ്ടെന്നും ശ്രീ സിംഗ് അഭിപ്രായപ്പെട്ടു.
1: अहिंसा का अर्थ केवल इतना ही नहीं है कि किसी को की हत्या मत करो, किसी को मारा नहीं जाना चाहिए. अहिंसा का अर्थ है मन, वचन और कर्म से किसी भी रूप से किसी को पीड़ा न पहुंचाई. अहिंसा के मूल्य को हमारी कमजोरी किसी भी सूरत में नहीं समझी जानी चाहिए. हमारे अहिंसा को गलत मत समझो. अहिंसा और शांति हमारी संस्कृति है.
0: പനാമ പതാക വഹിക്കുന്ന എം വി ഓഷ്യൻ വിന്നർ ചരക്കുകപ്പൽ ഒഡീഷ തീരത്തിനു സമീപം ബംഗാൾ ഉൾക്കടലിൽ മുങ്ങി. ഒഡീഷയിൽ നിന്ന് 72,100 മെട്രിക് ടൺ ഇരുമ്പ് അയിരുമായി സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. കപ്പലിൽ 24 ജീവനക്കാരുണ്ടായിരുന്നു. കേരളത്തിൽ ഓണാഘോഷ പരിപാടികൾ ആവേശത്തോടെ തുടരുന്നു. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷം നാളെ വൈകിട്ട് 5:30 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി സി വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 വരെ നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ തലസ്ഥാനത്തു മാത്രം 35 വേദികളിൽ 340-ലേറെ കലാപരിപാടികളാണ് അരങ്ങേറുക. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72 നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അരോമ ചുണ്ടൻ ജേതാവ്. ഇതാദ്യമായാണ് കൊല്ലം അരോമ ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് നെഹ്റു ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്തത്. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12-മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തതോടെ തീരുമാനം പ്രാബല്യത്തിൽ വന്നു. ടിവി സംപ്രേഷണ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ കണക്കിലെടുത്ത് പരസ്യ സമയപരിധിയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ മേഖല വലിയ തോതിൽ പരസ്യങ്ങളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ഡിജിറ്റൽ മാധ്യമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പരമ്പരാഗത ടിവി ചാനലുകൾക്ക് തുല്യമായ മത്സര സാഹചര്യം ലഭിക്കുന്നില്ലെന്നും വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് വളത്തിന്റെ ലഭ്യത ആവശ്യത്തിനുണ്ടെന്നും കർഷകർക്ക് വളം കൃത്യമായി ലഭിക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുമെന്നും കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. നിലവിലുള്ള ഖാരിഫ് സീസണിലേക്കും വരാനിരിക്കുന്ന റാബി സീസണിലേക്കുമുള്ള വളം വകുപ്പിന്റെ തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ വകുപ്പ് സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയും ബിജെപി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്നലെ ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പുതുതായി നിയമിതരായ ബിജെപി ദേശീയ ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി. പാർട്ടി അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ബിജെപി ഒരു മാസം നീണ്ടുനിൽക്കുന്ന സേവാ സങ്കല്പ് അഭിയാൻ എന്ന പേരിൽ രാജ്യവ്യാപക പരിപാടി സംഘടിപ്പിക്കുമെന്ന് ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ യോഗത്തിനുശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അമേരിക്കയുടെ പുതിയ ഇറക്കുമതി തീരുവകൾക്ക് സമാനമായ തിരിച്ചടി നൽകുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പ്രഖ്യാപനം. പുതിയ സമഗ്ര വ്യാപാര കരാറിനായി കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അമേരിക്കയുമായി ആത്മാർത്ഥമായ ചർച്ചകൾ നടന്നെന്നും തുടർ ചർച്ചകൾക്ക് സാധ്യതയില്ലാത്തതിനാൽ കനേഡിയൻ പ്രതിനിധികളോട് വാഷിംഗ്ടണിൽ നിന്നും മടങ്ങാൻ നിർദ്ദേശിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഏകദേശം 28 ബില്യൺ US ഡോളർ മൂല്യമുള്ള കനേഡിയൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് അമേരിക്ക 50% താരിഫ് ഏർപ്പെടുത്തുകയായിരുന്നു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരളം കന്യാകുമാരി തീരങ്ങളിൽ കടൽ

0: ആക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. അടുത്ത മാസം ജപ്പാനിൽ ആരംഭിക്കുന്ന ഏഷ്യൻ ഗെയിംസിനായി 492 അംഗങ്ങളുള്ള ഇന്ത്യൻ സംഘത്തിന് കായിക മന്ത്രാലയം അംഗീകാരം നൽകി. സംഘത്തിൽ 265 പുരുഷ കായിക താരങ്ങളും 227 വനിതാ താരങ്ങളും ഉൾപ്പെടുന്നു. അത്ലറ്റിക്സിലാണ് ഏറ്റവും കൂടുതൽ കായിക താരങ്ങളുള്ളത്, 73 പേർ. വിശദാംശങ്ങളിലേക്ക്.
1: രണ്ടു തവണ ഒളിമ്പിക്സ് മെഡൽ നേടിയ ജാവലിൻ താരം നീരജ് ചോപ്ര, ലോങ് ജമ്പർ മുരളി ശ്രീശങ്കർ, ദീർഘദൂര ഓട്ടത്തിൽ ഗുൽവീർ സിംഗ് തുടങ്ങിയവർ അത്ലറ്റിക് സംഘത്തിലുണ്ട്. 20 ബാഡ്മിന്റൺ ടീമിൽ പി സിന്ധു, ലക്ഷ്യ സെൻ, ആയുഷ് ഷെട്ടി തുടങ്ങിയ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. വനിതാ ഡബിൾസ് ജോഡികളായ ഗായത്രി ഗോപിചന്ദ്, ട്രീസ ജോളി, പുരുഷ ഡബിൾസ് സഖ്യമായ സാത്വിക് സായിരാജ്, രംഗിരെഡ്ഡി, ചിരാഗ് ഷെഡ്ഡി എന്നിവരും ടീമിലുണ്ട്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ലൌലിന ബോർഗോഹെയ്ൻ, നരേന്ദർ ബർവാൾ, ജാദുമണി സിംഗ് തുടങ്ങിയ 11 ബോക്സിംഗ് ടീമിലുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഭുവനേശ്വറിൽ നടന്ന വേൾഡ് അത്ലറ്റിക്സ് സിൽവർ ലെവൽ കോണ്ടിനെന്റൽ ടൂർ 2026 ഇന്ത്യൻ താരങ്ങളായ രോഹിത് യാദവ് ജാവലിൻ ത്രോയിലും മുരളി ശ്രീശങ്കർ ലോങ് ജമ്പിലും സ്വർണം നേടി. അവസാന ശ്രമത്തിൽ 87.68 മീറ്റർ ദൂരം എറിഞ്ഞാണ് 25-കാരനായ രോഹിത് യാദവ് ജാവലിൻ കിരീടം സ്വന്തമാക്കിയത്. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ 8.07 മീറ്റർ ദൂരം കടന്നാണ് മുരളി ശ്രീശങ്കർ ഒന്നാമതെത്തിയത്. അഖിലേന്ത്യ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് പരീക്ഷ നടത്തിപ്പിൽ വീഴ്ച വരുത്തിയതിന് എഡ്യൂക്കിറ്റി കരിയർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. സ്ഥാപനത്തെ NTA സമിതിയിൽ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ജയ്പൂരിലെ പരീക്ഷാ കേന്ദ്രത്തിലുണ്ടായ വൈദ്യുതി തടസ്സം കാരണം ഇന്നലെ 49 പേർക്ക് പരീക്ഷ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അടുത്ത മാസം 1 പുനഃപരീക്ഷ നടത്തുമെന്ന് NTA അറിയിച്ചു. ചിങ്ങത്തിലെ ആദ്യ ഞായറാഴ്ചയായ ഇന്ന് ഗുരുവായൂരിൽ റെക്കോർഡ് വിവാഹങ്ങൾ. പുലർച്ചെ 4 വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു. 440 വിവാഹങ്ങളാണ് ഇന്ന് ഗുരുവായൂരിൽ നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27 സമ്മേളനത്തിൽ സഹ അധ്യക്ഷത വഹിക്കും. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12 പരസ്യ സമയപരിധി ഒഴിവാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥം രാജ്യം ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കുന്നു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ചൊവ്വാഴ്ച വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അടുത്ത മാസം ജപ്പാനിൽ ആരംഭിക്കുന്ന ഏഷ്യൻ ഗെയിംസിനായി 492 അംഗങ്ങളുള്ള ഇന്ത്യൻ സംഘത്തിന് കായിക മന്ത്രാലയത്തിന്റെ അംഗീകാരം. അമേരിക്കയുടെ പുതിയ ഇറക്കുമതി തീരുവകൾക്ക് സമാനമായി തിരിച്ചടി നൽകുന്ന
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM. Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഭൂമിയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
7: Radio Santhanam 90.4 FM il ippol kelkam Gramabhangi, tayaraki avadhrippikkunnathu Sri Lakshmi.
8: Ella priya shrodhakalkkum namaskaram. റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമഭംഗി എന്ന് കേൾക്കുമ്പോൾ നീണ്ടു നിവർന്ന്

ചെറിയ നെൽക്കതിരണിഞ്ഞു നിൽക്കുന്ന പാടങ്ങളും അതിന്റെ ഓരം ചേർന്ന് ഓലമേഞ്ഞ ഒരു മൺവീടും, അതിന് തണലായി ഒരു മൂവാണ്ടൻ മാവും, അതിന് കുറച്ചപ്പുറത്തായി നല്ല തെളിനീര് തുളുമ്പി നിൽക്കുന്ന കുളവും കാണാം. ഇതിനെല്ലാം പിറകിലായി തിങ്ങി നിറഞ്ഞ മലനിരകളും ഒരു നൂലുപോലെ ഒരുറവയും കാണാം. പ്രശാന്തമായ അന്തരീക്ഷത്തിൽ കിളികളുടെ പാട്ടും തൊട്ടടുത്തുള്ള ആരാധനാലയങ്ങളിൽ നിന്നെത്തുന്ന പ്രാർത്ഥനാഗീതവും മനസ്സിനെ തണുപ്പിക്കും. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്നുണ്ടാകും അല്ലേ? ഒരിക്കൽ നാം കണ്ടിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള ആ ഗ്രാമീണ അന്തരീക്ഷം ഇന്നും ഒരു തവണയെങ്കിലും അതൊന്ന് അനുഭവിച്ചറിയാൻ സാധിച്ചെങ്കിൽ എന്നും നാം ചിന്തിക്കാറുണ്ട്. വീടുകളിലേക്കുള്ള നീണ്ടു നിവർന്ന നടപ്പാതകൾ അന്നത്തെ പ്രത്യേകതയായിരുന്നു. ഇന്റർലോക്കുകൾക്കും സിമെന്റ് തറകൾക്കും സ്ഥാനമില്ലാത്ത നാട്ടുവഴികൾ. ഇന്ന് നാട്ടുവഴികളിലൂടെ നമുക്കൊന്ന് നടക്കാൻ ഇറങ്ങിയാലോ?

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: എത്താം റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക്. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നാട്ടുവഴികളിലൂടെ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞു നടക്കാൻ നല്ല രസമാണ്. മരങ്ങൾ നിറയെ ഉള്ളതിനാൽ നല്ല തണലുമുണ്ടാകും. ഓരോ സമയത്തും ഓരോ പഴങ്ങൾ ഈ വഴികളുടെ അവിടെ ഇവിടെയായി കിടക്കുന്നുണ്ടാകും. ഉദാഹരണത്തിന്, മഴക്കാലമാണെങ്കിൽ മാങ്ങയാകും സ്ഥാനം പിടിക്കുക. കശുമാവ്, പേര, അമ്പഴം, ചാമ്പ, ഞാറ തുടങ്ങി നീണ്ടുപോകുന്നു ആ ലിസ്റ്റ്. നാട്ടുവഴികൾ എപ്പോഴും സമ്പന്നമാണ്. എപ്പോഴും കുശലം ചോദിച്ചുകൊണ്ട് ആരെങ്കിലും കാണും. ഏവരും സംസാരപ്രിയരുമായിരിക്കും. കൊച്ചുകുട്ടികളുടെ കളിസ്ഥലം കൂടിയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ഗ്രാമീണ ജീവിതത്തെ സമ്പന്നമാക്കുന്നത് ഈ കുട്ടികളുടെ കളിചിരികൾ തന്നെയാണ്. കറുകയും കാശിത്തുമ്പയും മുക്കൂറ്റിയും കാക്കപ്പൂവും ഒക്കെ യഥേഷ്ടം സ്ഥാനം പിടിച്ച നാട്ടുവഴികൾ. കറുകപ്പുല്ലിന് നടുവിലായി നിൽക്കുന്ന ഒരു തുമ്പ, ഒന്നുകിൽ കറുക തുമ്പയുടെ സ്ഥലം കയ്യേറിയിരിക്കാം, അല്ലെങ്കിൽ തിരിച്ചും സംഭവിക്കാം. എന്നാലും ആർക്കും പരാതിയോ പരിഭവമോ ഇല്ല. ഒരേ സൂര്യൻ അവർക്ക് വെളിച്ചം നൽകുന്നു. ഒരേ ജലം അവരുടെ ദാഹം അകറ്റുന്നു. ദേ കണ്ടോ, ആ മൂലയിൽ ഒതുങ്ങി നിൽക്കുന്ന ആ വയലറ്റ് പൂവുള്ള ചെടി, അതിന്റെ പേരാണ് പൊട്ടാസ് ചെടി. ഈ ചെടിയില് ഒരു മുള്ളുപോലെ നീളമുള്ള ഒരു ഭാഗമുണ്ട്. വെള്ളത്തിൽ മുക്കി വെയിലത്ത് വെച്ചാൽ അവ പൊട്ടിത്തെറിക്കും. കുട്ടിക്കാലത്ത് വെള്ളത്തിന് പകരം ഉമിനീരം ഉപയോഗിച്ചിട്ടുണ്ട്. ആ പിന്നെ ആ വേലിപ്പത്തലിൽ പടർന്നു നിൽക്കുന്നത് കണ്ടോ, അത് അമുമപ്പഴമാണ്. പല സ്ഥലത്തും പല പേരാണ്. പഴുത്താൽ നല്ല മധുരവുമാണ്. കാണാൻ തന്നെ എന്ത് രസമാണ്. ഒരു പച്ച ആവരണം വല പോലെ. പഴുത്താൽ ആ ആവരണത്തിനകത്തെ പഴത്തിന്റെ പുറംതോട് മഞ്ഞ കളറാകും. പുറംതോട് പൊളിച്ചാൽ അകവശം ഏകദേശം പാഷൻ ഫ്രൂട്ടിന് സമാനമാണ്. എന്നാലും രുചി വ്യത്യസ്തമാണ് കേട്ടോ. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നാൽ ഒരു കലുങ്ക് കാണാം. അവിടെ ആർക്കും യഥേഷ്ടം വിശ്രമിക്കാം. വടക്കോട്ട് പോയാൽ ഒരു നീണ്ട ചെമ്മൻ പാതയാണ്. പടിഞ്ഞാറോട്ട് പോകുമ്പോൾ കുറച്ച് നടന്നാൽ നല്ല പഞ്ചാരമണ്ണാണ്. ചിതറി വീണ കുന്നിക്കുരുവും മഞ്ചാടിയും കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ. പക്ഷെ എടുക്കാൻ അവകാശമില്ല കേട്ടോ. കാരണം അവകാശികൾ ഈ കുട്ടിപ്പട്ടാളങ്ങളാണ്. ഓരോരുത്തരും അവരുടെ ഊഴം കാത്തു നിൽക്കും ഇവ കൈക്കലാക്കാൻ. ഒരുപാട് കഥകൾ ഈ നാട്ടുവഴികൾ നമുക്ക് പറഞ്ഞു തരും. കഥകൾ മാത്രമല്ല കേട്ടോ, ഓർമ്മകളും. ഒരിക്കലും പറ്റാത്ത നാട്ടു നന്മകളുടെ തിരിശേഷിപ്പുകളുമായി വീണ്ടും എത്താം ഗ്രാമഭംഗിയിലൂടെ. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ശ്രീലക്ഷ്മിയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
4: ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കു.

0: ഇരിക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: വെള്ളരി പ്രാവ്.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗസ്റ്റ് ഓഫ് ദി ഡേ.
1: ഓണസദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാഉപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ഗെയിംസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

రేడియో సాంతునం 90.4 FM. Stay tuned.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷ്, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
8: റേഡിയോ സാന്ത്വനം 90.4 FM കേൾക്കാം അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
9: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക് സ്വാഗതം. 2017 പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് ചലച്ചിത്രമായ വണ്ടറിന്റെ കഥാപശ്ചാത്തലമാണ് ഇന്നത്തെ അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ. നിരവധി അന്തർദേശീയ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് സ്റ്റീഫൻ ചബോസ്കിയാണ്. നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും മുക്തഖണ്ഡം പ്രശംസ നേടിയ ചിത്രം കൂടിയാണ് വണ്ടർ. 90th അക്കാദമി അവാർഡിൽ മികച്ച മേക്കപ്പിനും ഹെയർ സ്റ്റൈലിംഗിനും ഈ ചിത്രം നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ഒപ്പം അന്തർദേശീയ പുരസ്കാരങ്ങളും ഈ ചിത്രത്തെ തേടിയെത്തി. ട്രീച്ചർ കോളിൻസ് സിൻഡ്രോം എന്ന രോഗവുമായി പിറന്നു വീണ ഒരു കുട്ടിയെ കേന്ദ്രീകരിച്ചുള്ള ചിത്രമാണ് വണ്ടർ. ഓഗസ്റ്റ് പുൾമാൻ എന്ന ഓഗിയുടെ കഥ. 10 വയസ്സാണ് ഓഗിക്ക്. ഉൾവലിഞ്ഞ് മറ്റുള്ളവരിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു പ്രകൃതമാണ് ഓഗിക്ക്. കാരണം പിറന്നു വീണപ്പോൾ തന്നെ അവൻ നേരിടുന്ന രോഗമാണ് അതിന് കാരണം. പൂർണമായും മുഖം വളരാതെ വികൃതമായ രീതിയിലായിരുന്നു അവൻ. 27 ഓപ്പറേഷനുകൾ 10 വയസ്സിനുള്ളിൽ അവന് നേരിടേണ്ടി വന്നു. കാണാനും ശ്വസിക്കുവാനും അങ്ങനെ ഓരോന്നിനുമായി ഓരോ ശസ്ത്രക്രിയയും. അച്ഛൻ നേറ്റ്, അമ്മ ഇസബൽ, സഹോദരി ഒലീവിയ ഇവരൊക്കെ ചേർന്നതായിരുന്നു അവന്റെ കുടുംബം. ബഹിരാകാശ സഞ്ചാരിയാകണമെന്നാണ് ഓഗിക്ക് താല്പര്യം. അതിനാൽ തന്നെ സയൻസ് അവന്റെ ഇഷ്ട വിഷയമായിരുന്നു. സ്റ്റാർ വാർസ് ഒക്കെ കണ്ട് അതിലെ കഥാപാത്രങ്ങളെ പോലെ അച്ഛനുമായി അടിയുണ്ടാക്കുന്നതൊക്കെയാണ് അവന്റെ ഇഷ്ട വിനോദം. അവന്റെ ലോകം മുഴുവൻ അവന്റെ അമ്മയായിരുന്നു. വിരൂപമായ അവന്റെ മുഖം മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കുവാൻ ഓഗി എപ്പോഴും ഒരു ഹെൽമറ്റ് ധരിച്ചിരുന്നു. സൈക്കിൾ യാത്രയിലും കളിക്കാൻ പോകുമ്പോഴും ഒക്കെ അവൻ ആ ഹെൽമറ്റ് ധരിച്ചേ പോകാറുണ്ടായിരുന്നുള്ളൂ.
10: I know I'm not an ordinary 10-year-old kid. I mean, I do ordinary things. Eat ice cream, ride my bike. I'm really good at playing sports. Well, on my Xbox. I love Minecraft, science, dressing up for Halloween.

0: the lightsaber fight with my dad and watch Star Wars movies with him and drive my big sister crazy and dream about being in outer space just like any ordinary kid. I just don't look ordinary when I'm doing these things. Not even my birth was ordinary. It was hilarious.
1: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
2: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
3: വിചിത്രവും വികൃതവുമായ തന്റെ മുഖത്തെക്കുറിച്ച് അവന് നല്ല ധാരണയുണ്ടായിരുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും സഹോദരിയുമല്ലാതെ ഓഗിക്ക് മറ്റു കൂട്ടുകാർ ആരും തന്നെ ഇല്ലായിരുന്നു. 10 വയസ്സുവരെ ഓഗിയെ മാതാപിതാക്കൾ വീട്ടിലിരുത്തി തന്നെ പഠിപ്പിച്ചു. 5-ാം ക്ലാസ്സിൽ അവനെ സ്കൂളിലാക്കാൻ അവന്റെ മാതാപിതാക്കൾ തീരുമാനിക്കുന്നു. എന്നാൽ ഓഗിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. എന്നാൽ അവന്റെ അമ്മ ഇസബൽ അവന് ധൈര്യം നൽകി സ്കൂളിലെത്തി പ്രിൻസിപ്പാളിന് അവനെ പരിചയപ്പെടുത്തുന്നു. സ്കൂളിലെ പ്രിൻസിപ്പൽ നല്ലൊരു മനുഷ്യനായിരുന്നു. അയാൾ സ്കൂളിലെ 3 കുട്ടികളെ വിളിച്ച് ഓഗിയെ സ്കൂൾ മുഴുവൻ കാണിക്കാനും അവനോട് കൂടുതൽ അടുക്കുവാനും പറയുന്നു. ജാക്ക്, ജൂലിയൻ, ഷാർലറ്റ് എന്നീ കുട്ടികളെയാണ് ഓഗിയോടൊപ്പം പ്രിൻസിപ്പാൾ വിട്ടത്. ഓഗിയുടെ അപകർഷതാബോധം മാറുമെന്നും മറ്റു കുട്ടികളോടൊപ്പം ഇടപഴകി അവൻ സാധാരണ കുട്ടിയെപ്പോലെ ആകുമെന്നും അധ്യാപകൻ വിചാരിച്ചു.
0: ഹായ്.
4: ഹായ്.
0: ഹേ, മീറ്റിംഗ് കിഡ്സ് ഈസ് ഹാർഡർ ദാൻ മീറ്റിംഗ് അഡൾട്സ്. എവരിവൺ മേക്സ് ദ സെയിം ഫേസ് അറ്റ് ഫസ്റ്റ്, ബട്ട് കിഡ്സ് ആർണ്ട് ആസ് ഗുഡ് അറ്റ് ഹൈഡിംഗ് ഇറ്റ്. സോ ഐ യൂഷ്വലി ലുക്ക് ഡൗൺ. യു കാൻ ലേൺ എ ലോട്ട് അബൗട്ട് പീപ്പിൾ ഫ്രം ദേർ ഷൂസ്. ഐ തിങ്ക് ദീസ് 3 ആർ ട്രസ്റ്റ് ഫണ്ട് കിഡ്, ഹാൻഡ് മീ ഡൗൺ കിഡ്, ക്രേസി കിഡ്.
5: I act in TV commercials.
4: Really?
5: Yeah.
3: എന്നാൽ ജൂലിയൻ എന്ന കുട്ടിയാകട്ടെ ഓഗിയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു. ജാക്ക് എന്ന കുട്ടി അതിനെ എതിർക്കുകയും ചെയ്തു. വീട്ടിലെത്തുന്ന ഓഗി നിരാശനായിരുന്നു. കാരണം പിറ്റേ ദിവസം മുതൽ സ്കൂളിൽ പോകണം. തന്റെ മുഖത്തെക്കുറിച്ച് ജൂലിയൻ എന്ന കുട്ടി ചോദിച്ചത് അവൻ അച്ഛനോട് പറഞ്ഞു. എന്നാൽ അച്ഛൻ നേരാകട്ടെ അവന് കൂടുതൽ ആത്മവിശ്വാസം നൽകിക്കൊണ്ട് സംസാരിച്ചു.
4: Augie, I do believe that this is the best year for you to start school because everybody is going to be new. But if you really don't want to go...
0: No, it's okay. I want to go.
4: You do? What changed your mind?
0: Well, they have a really good science elective, and I need a better science teacher.
4: Oh, well.
6: Whoa.
4: There's that.
6: Whoa.
4: Aren't you going to take that long? Can I get some backup here? Are you going to let her talk to your wife like this?
6: I'm not going to let him talk to my wife like that. Adam, come on, Dan. Get in there.
3: പിറ്റേന്ന് രാവിലെ സ്കൂളിലെ ആദ്യ ദിവസമായിരുന്നു. അവനെയും കൂട്ടി വീട്ടിലെ എല്ലാവരും സ്കൂളിലേക്ക് യാത്രയായി. നമ്മുടെ ഓഗിയാകട്ടെ തലയിൽ ഹെൽമറ്റൊക്കെ ധരിച്ചാണ് സ്കൂളിലേക്ക് പോയത്. അവന് കൂടുതൽ ആത്മവിശ്വാസം നൽകാൻ നേറ്റും ഇസബലിനും ശ്രമിക്കുന്നു. എല്ലാവരുമായി കൂട്ടുകൂടണമെന്നും ഏകാന്തനായി ഇരിക്കരുതെന്നും അച്ഛൻ പറയുന്നു. എന്നിട്ട് ഓഗിയുടെ തലയിൽ നിന്ന് ഹെൽമറ്റ് ഊരി മാറ്റുന്നു.
7: First, only raise your hand once a class, no matter how many answers you know, except for science. Crush the whole thing.
0: Check.
7: Second, you're gonna feel like you're all alone, Augie, but you're not.
0: Check.
7: Should we lose this? Come on, costumes are for Halloween. Prepare for blast off.
3: സ്കൂളിലേക്ക് കടന്നു വരുന്ന ഓഗിയെ സ്കൂളിലെ മറ്റു കുട്ടികൾ ഒരു വിചിത്ര ജീവിയെ കാണുന്നത് പോലെ നോക്കുകയാണ്. അവന്റെ വിരൂപമായ മുഖം അറപ്പോടെ അവർ നോക്കുന്നു. കുട്ടികൾ അവനിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്നതൊക്കെ അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. താനൊരു ബഹിരാകാശ സഞ്ചാരിയായിരുന്നെങ്കിൽ എല്ലാവരും കൈയടിച്ച് തന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നുവെന്നും ഓഗി ചിന്തിക്കുന്നു. അങ്ങനെ ഒരു സ്വപ്നലോകത്തേക്ക് അവൻ യാത്ര ചെയ്യുന്നുമുണ്ട്. ആ വേഷം ധരിച്ച് സ്കൂളിലോട്ട് വരുന്നത് അവൻ സ്വപ്നം കാണുന്നു. അപ്പോൾ എല്ലാവരും അവന് കൈ കൊടുക്കുന്നതും പ്രോത്സാഹിപ്പിച്ച് കൈയടിക്കുന്നതായും അവന് തോന്നുന്നു.

0: ക്ലാസ്സിലെത്തുന്ന ഓഗിക്ക് കസേര നൽകാനോ ഒപ്പം ഇരുത്തുവാനോ മറ്റു കുട്ടികൾ തയ്യാറാകുന്നില്ല. ക്ലാസ്സിലെ അധ്യാപകൻ ബ്രൗൺ കുട്ടികളോട് സ്വയം പരിചയപ്പെടുത്തുവാൻ പറയുന്നു. സ്റ്റാർ വാർസിനെയും പിന്നെ അച്ഛനെയും അമ്മയെയും ചേച്ചി ഒലീവിയെയും വീട്ടിലെ പട്ടിക്കുട്ടിയും ഒക്കെയാണ് തനിക്ക് ഇഷ്ടമെന്ന് അവൻ അധ്യാപകനോട് പറയുന്നു. ആ അധ്യാപകൻ അവന് കൂടുതൽ ആത്മവിശ്വാസവും പ്രചോദനവും നൽകുന്നു. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനിരുന്ന ഓഗിയെ മറ്റുള്ള കുട്ടികൾ അടുത്തിരുത്തുകയോ കൂടെ കൂട്ടുകയോ ചെയ്യുന്നില്ല. മാത്രമല്ല, അവരൊക്കെ അവനെ കണക്കറ്റ് കളിയാക്കുന്നു. വീട്ടിലെത്തുന്ന ഓഗിയോട് സ്കൂളിലെ വിവരങ്ങൾ അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ടെങ്കിലും ഓഗി അതിനൊന്നും മറുപടി പറയാതെ എഴുന്നേറ്റ് പോകുന്നു. അവൻ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. തന്റെ വികൃതമായ രൂപത്തെക്കുറിച്ചായിരുന്നു അവൻ അമ്മയോട് ചോദിച്ച് സങ്കടപ്പെട്ടത്. ഹൃദയത്തിന്റെ സൗന്ദര്യമാണ് യഥാർത്ഥ സൗന്ദര്യമെന്ന് അമ്മ ഇസബൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. കാഴ്ചയുടെ സൗന്ദര്യം ശാശ്വതമല്ലെന്നും അമ്മ ഇസബൽ ഓഗിയെ സമാധാനിപ്പിച്ചു.
1: Because I'm your mom, it counts the most. Because I know you the most. You are not ugly, and anyone who cares to know you will see that.
2: They won't even talk to me. It matters that I look different. I try to pretend that it doesn't, but it does.
0: അച്ഛനും അമ്മയും കൂടി അവനെ സന്തോഷിപ്പിക്കുമ്പോഴും അവന്റെ സഹോദരി ഒലീവിയ തന്റെ മാതാപിതാക്കളുടെ സ്നേഹം തനിക്ക് നഷ്ടപ്പെടുന്നതിൽ വിഷമം അനുഭവിച്ചിരുന്നു. ഓഗിക്ക് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളാണ് തങ്ങളെന്ന് അവൾ കരുതിയിരുന്നു. എങ്കിലും അവൾക്ക് സഹോദരനോട് അതിയായ സ്നേഹവും ഉണ്ടായിരുന്നു. ഓഗി കുട്ടിക്കാലത്ത് ശസ്ത്രക്രിയക്കായി ആശുപത്രിയിലായ നാളുകളിലൊക്കെ ഒലീവിയ കടുത്ത ഏകാന്തത അനുഭവിച്ചിരുന്നു. ആശുപത്രിയിലും വെയിറ്റിംഗ് റൂമിലുമായി അവളുടെ പഠനം മുന്നോട്ട് പോകുമ്പോഴും അവളുടെ മുത്തശ്ശിയായിരുന്നു അവൾക്ക് ഏക ആശ്രയമായി ഉണ്ടായിരുന്നത്. ഒറ്റപ്പെടലെന്ന തീവ്രമായ അവസ്ഥയിൽ മുത്തശ്ശി മാത്രമായിരുന്നു അവളുടെ കൂട്ട്. അവളുടെ സന്തോഷങ്ങളോ സ്വപ്നങ്ങളോ പങ്കുവയ്ക്കുവാൻ മാതാപിതാക്കൾക്ക് സമയം തീരെ ഉണ്ടായിരുന്നില്ല. കാരണം ഓഗി അത്രമേൽ ആശുപത്രി കിടക്കയിലായിരുന്നല്ലോ. ഈ കാര്യങ്ങളൊക്കെ ഒലീവിയയ്ക്ക് അറിയാമായിരുന്നുവെങ്കിലും അവളുടെ ആ പ്രായത്തിൽ കിട്ടേണ്ട മാതാപിതാക്കളുടെ സ്നേഹം അവൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. മുത്തശ്ശിയുടെ മരണത്തോടെ അവൾ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു.
3: I've never asked my mom for help with my homework. I never needed my dad to remind me to study for a test. I just did most of my studying in waiting rooms and hospitals. Mom and dad would always say I was the most understanding girl in the world. I don't know about that. I just knew my family couldn't take one more thing. I know my family loves me, but ever since my grandma died, my best friend Miranda is the only person who knows me.
0: അവൾക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു. മിറാൻഡ എന്നായിരുന്നു അവളുടെ പേര്. പക്ഷെ മിറാൻഡ പുതിയ കൂട്ടുകാരെത്തിയപ്പോൾ ഒലീവിയെ അവഗണിക്കുകയും ചെയ്തു. ഇതും ഒലീവിയെ കൂടുതൽ സങ്കടത്തിലാക്കിയിരുന്നു. ഒലീവിയ സ്കൂളിലെ നാടക സംഘത്തിലെ വിദ്യാർത്ഥിയായ ജസ്റ്റിനുമായി പരിചയത്തിലാകുന്നു. ജസ്റ്റിന്റെ നിർബന്ധപ്രകാരം ഒലീവിയ സ്കൂൾ നാടകത്തിലേക്ക് തിരഞ്ഞെടുക്കുവാനായി പേരു നൽകുന്നു. ജസ്റ്റിനുമായി അങ്ങനെ ഒലീവിയ കൂടുതൽ അടുക്കുന്നു. തന്റെ മാതാപിതാക്കളുടെ ഏക മകളാണ് എന്ന് ഒരിക്കൽ അവൾ ജസ്റ്റിനോട് പറയുന്നുണ്ട്. തന്റെ മുൻ സുഹൃത്തായ മിറാൻഡ അടക്കം തന്നിൽ നിന്ന് അകന്നുപോയത് ഓഗിയുടെ ആ വികൃത രൂപം കൊണ്ടാണ് എന്നവൾ കരുതിയിരുന്നു. സയൻസ് വിഷയത്തിലുള്ള ഓഗിയുടെ താല്പര്യം അവൻ ക്ലാസ്സിലും പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു. സയൻസ് ക്ലാസ്സിലെ അവന്റെ മിടുക്ക് ഏവരെയും അമ്പരപ്പെടുത്തി. ക്ലാസ് പരീക്ഷയിൽ സയൻസ് ചോദ്യങ്ങൾക്ക് ഓഗി വേഗത്തിൽ ഉത്തരമെഴുതുകയും സയൻസിൽ പിന്നിലായിരുന്ന സഹപാഠി ജാക്കിനെ അവൻ തന്റെ ഉത്തരപേപ്പർ നൽകി സഹായിക്കുകയും ചെയ്തു. അങ്ങനെ ജാക്ക് ഓഗിയുമായി ചങ്ങാത്തത്തിലാകുന്നു. അവർ ഇടവേളകളിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. മെല്ലെ മെല്ലെ ജാക്ക് ഓഗിയുടെ വീട്ടിൽ സയൻസ് പഠിക്കാനെത്തുകയും അവർ ഉറ്റ ചങ്ങാതിമാരാവുകയും ചെയ്യുന്നു.

0: about having plastic surgery?
1: No, I've never thought about it. Why?
2: ഇത് ജാക്കിന്റെ മറ്റു സുഹൃത്തുക്കളിൽ ദേഷ്യമുണ്ടാകുന്നു. ഒരു സുഹൃത്തിനെ കിട്ടിയ സന്തോഷം ഓഗിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലും അപ്പുറമായിരുന്നു. ഒരിക്കൽ സ്കൂളിൽ ഹാലോവിൻ ഡേ എന്ന ആഘോഷം എത്തുന്നു. പലതരം വേഷവിധാനങ്ങളൊക്കെ ധരിച്ച് വ്യത്യസ്തമാർന്ന രൂപത്തിലെത്തുന്ന ഒരാഘോഷമായിരുന്നു അത്. ഓഗിയാകട്ടെ അത്തരം ആഘോഷങ്ങളെ

0: സ്നേഹിച്ചിരുന്നു. കാരണം തൻ്റെ വികൃതമായ മുഖം മറ്റാരും കാണിക്കാതെ മറച്ചു പിടിക്കുവാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഹാലോവിൻ ഡേ. അവനൊരു പ്രേതരൂപത്തിലുള്ള മുഖമൂടിയൊക്കെ ധരിച്ച് സ്കൂളിലെത്തുന്നു. സന്തോഷത്തോടെ സ്കൂളിലെത്തുന്ന അവനെ കുട്ടികൾ സ്വീകരിക്കുന്നു. കാരണം അത് ഓഗിയാണെന്ന് ആരും അറിയുന്നുണ്ടായിരുന്നില്ല. കുട്ടികളെല്ലാവരും വിവിധ രീതിയിലുള്ള വേഷങ്ങൾ ധരിച്ച് സ്കൂളിലെത്തിയിരുന്നു. അവൻ തന്റെ വേഷം ജാക്കിനെ കാണിക്കാനായി ക്ലാസ് റൂമിലെത്തുന്നു. ഓഗി നടന്നു വരുന്ന വഴിയിൽ അവനെ കണ്ടാൽ മാറി നിൽക്കുന്ന, കൈകൊണ്ട് തൊടാത്ത കുട്ടികൾ പോലും അവനെ തൊടുകയും സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം പ്രേതത്തിന്റെ മുഖംമൂടിയും ധരിച്ചു വരുന്നത് ഓഗിയാണെന്ന് അവരാരും തിരിച്ചറിഞ്ഞതേയില്ല. ക്ലാസ്സിലെത്തുമ്പോൾ തന്റെ ഉറ്റ സുഹൃത്ത് ജാക്ക് തന്നെക്കുറിച്ച് മറ്റു കുട്ടികളോട് സംസാരിക്കുന്നത് ഓഗി കേൾക്കുന്നു. ഓഗിയുടെ വികൃതമായ രൂപത്തെപ്പറ്റി കളിയാക്കി സംസാരിക്കുകയായിരുന്നു അവരൊക്കെ. സംസാരത്തിനിടയിൽ ജാക്കാകട്ടെ താൻ ഓഗിയെ പോലെ ആയിരുന്നെങ്കിൽ എപ്പോഴേ ആത്മഹത്യ ചെയ്തേനെ എന്നും പറയുന്നു. ബെസ്റ്റ് ഫ്രണ്ട് എന്നവൻ കരുതിയ ജാക്ക് അങ്ങനെ പറഞ്ഞതിൽ ഓഗിക്ക് വിഷമമുണ്ടാകുന്നു.
1: Yeah.
2: He's always reminded me of like the shrunken head, you know?
1: Oh, or an orc.
2: Yeah.
1: If I looked like him, I'd swear I'd put a hood over my face. Yeah.
3: If I look like him, I think I'd kill myself.
1: Why do you hang out with him so much, Jack?
3: Yeah. I don't know. Tushman asked me to be his welcome buddy, and now he just follows me around everywhere.
1: Well, that must stink. That must stink.
4: Oh, yeah, just... അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
5: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
10: റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
4: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.

0: ഫെസ്റ്റിവലിൽ പങ്കെടുക്കാതെ വീട്ടിലേക്ക് മടങ്ങുന്നു. വീട്ടിലെത്തിയ അവനെ അച്ഛനും അമ്മയും പലതും പറഞ്ഞ് സമാധാനിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ കരച്ചിൽ നിർത്തിയില്ല. ഒടുവിൽ സഹോദരി ഒലീവിയെത്തി അവനെ സമാധാനിപ്പിക്കുന്നു. ഇത്തരം ഒഴിവാക്കലുകൾ തന്റെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ടെന്നും അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. പിന്നീട് സ്കൂളിൽ പോകുന്ന ഓഗി തന്നെ തള്ളിപ്പറഞ്ഞ ജാക്കിനെ ഒഴിവാക്കാൻ തുടങ്ങുന്നു. എന്നാൽ അത് എന്തിനാണെന്ന് ജാക്കിന് മനസ്സിലാകുന്നില്ല. കാരണം ഓഗിയെപ്പറ്റി കുറ്റം പറയുമ്പോൾ അവൻ മറ്റൊരു രൂപത്തിലായിരുന്നല്ലോ. ഓഗിയുടെ ക്ലാസ്സിൽ സമ്മർ എന്നു പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഓഗിയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ താല്പര്യം കാണിക്കുന്നു. തന്റെ ഒരു സുഹൃത്തിൽ നിന്ന് തിക്തമായ ഒരു അനുഭവം ഉണ്ടായ ഓഗി ആദ്യം അവളെ കൂടെ കൂട്ടുന്നില്ലെങ്കിലും പിന്നീട് അവർ നല്ല സുഹൃത്തുക്കളായി മാറുന്നു. ഒരിക്കൽ താൻ എന്തിനാണ് ജാക്ക് എന്ന സുഹൃത്തിനെ ഒഴിവാക്കിയതെന്ന് ഓഗി സമ്മറിനോട് പറയുന്നു. സ്കൂളിലെ നാടകത്തിൽ ഓഗിയുടെ സഹോദരി ഒലീവിയയും അവളുടെ മുൻ സുഹൃത്ത് മിറാൻഡയും തിരഞ്ഞെടുക്കപ്പെടുന്നു. നായികയായിട്ടായിരുന്നു മിറാൻഡയെ തിരഞ്ഞെടുത്തത്. അവൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായി ഒലീവിയയും. ഇതിനിടയിൽ ജസ്റ്റിൻ ഓഗിയുടെ വീട്ടിലെത്തുകയും അവനുമായി ചങ്ങാത്തത്തിലാവുകയും ചെയ്യുന്നു. ചില തെറ്റിദ്ധാരണകൾ മൂലമായിരുന്നു മിറാൻഡ ഒലീവിയയുമായി അകന്നത്. എങ്കിലും അവൾക്ക് ഓഗിയോട് സ്നേഹമുണ്ടായിരുന്നു. കുഞ്ഞു ക്ലാസ് മുതൽ കൂട്ടുകാരിയായിരുന്ന ഒലീവിയുടെ സഹോദരൻ ഓഗിയുമായി കുട്ടിക്കാലം മുതലേ മിറാൻഡയ്ക്ക് സ്നേഹമായിരുന്നു. സമ്മറിൽ നിന്ന് ഓഗി എന്തിനാണ് തന്നെ ഒഴിവാക്കിയതെന്നറിയുന്ന ജാക്കിന് കുറ്റബോധം തോന്നുകയും സ്കൂളിലെ സയൻസ് എക്സിബിഷന് ഓഗിയോടൊപ്പം പങ്കെടുക്കുവാൻ അവൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റു കുട്ടികൾ ജാക്കിനോടത് ചോദിക്കുകയും വിരൂപനായ ഓഗിയോടൊപ്പം എക്സിബിഷനിൽ പങ്കെടുക്കുന്നത് ചോദ്യം ചെയ്യുകയും ജാക്ക് അവരുമായി വഴക്കിലേർപ്പെടുകയും അക്കാരണത്താൽ ജാക്കിനെ രണ്ട് ദിവസത്തേക്ക് സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു.
1: Dear Mr. Tushman, I am very sorry for punching Julie. It was wrong of me to do that. I know you may need to expel me, but I'd still rather not say why I did what I did. It might get Julie in trouble too, and that's not fair. Sincerely, Jack Will.
2: Dear Mr. Will, one thing I've learned in 20 years in education is that there are two sides to every story. So I think I can imagine what started the fight. While nothing justifies striking another student, I know good friends are worth defending. So, after your two-day suspension, your scholarship will be waiting for you. Just keep up the good work and keep being the fine boy we all know you to be. Sincerely, Mr. Tushman.
0: ജാക്ക് ഹലോവിൻ ഡേയിൽ മോശമായി സംസാരിച്ചതിന് ഒരു മാപ്പ് പറയുകയും അവർ വീണ്ടും നല്ല കൂട്ടുകാരാവുകയും ചെയ്യുന്നു. ഓഗിയെ കൂടുതൽ വീട്ടുകാർ സ്നേഹിക്കുന്നതിന് ചെറിയ അസൂയയുള്ള ചേച്ചി ഒലീവിയാകട്ടെ സ്കൂളിൽ നടക്കുന്ന നാടക പ്രദർശനത്തിന് മാതാപിതാക്കളെ ക്ഷണിക്കുന്നില്ല. അവൾ അതിന്റെ കാരണവും അവരോട് പറയുന്നു. തന്നെ ഈ വീട്ടിൽ ആരും പരിഗണിക്കുന്നില്ല എന്നും ഓഗിയോട് മാത്രമാണ് എല്ലാവർക്കും സ്നേഹമെന്നും അവൾ പറയുന്നു. ഓഗി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ പശ്ചാത്താപമുണ്ടാകുന്ന ഒലീവിയ ഓഗിയെയും മാതാപിതാക്കളെയും നാടകം കാണാൻ സ്കൂളിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. കുടുംബത്തോടൊപ്പം നാടകം കാണാനെത്തിയ ഒലീവിയെ സുഹൃത്ത് മിറാൻഡ കാണുകയും അവൾ താൻ ചെയ്യാനിരുന്ന നായികാവേഷം ഒലീവിയയ്ക്ക് നൽകുകയും അവൾ മികച്ച അഭിനയ പ്രകടനത്തിലൂടെ എല്ലാവരുടെയും കൈയടി നേടുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഓഗിയും ജാക്കും ചേർന്ന് സയൻസ് എക്സിബിഷന് വേണ്ടി ഒരു ക്യാമറ ഒബ്സ്ക്യൂറ നിർമ്മിക്കുന്നു. സയൻസിൽ മിടുക്കനായ ഓഗി വളരെ മികവോടും കൃത്യതയോടുമായിരുന്നു അത് നിർമ്മിച്ചത്. അവരുടെ ആ പദ്ധതി വലിയ കയ്യടി നേടുകയും അധ്യാപകരും വിദ്യാർത്ഥികളും ഓഗിയെ പ്രശംസിക്കുകയും അവർക്കതിന് ഒന്നാം സ്ഥാനം ലഭിക്കുകയും ചെയ്യുന്നു. അതോടെ ഓഗി സ്കൂളിൽ പ്രശസ്തനാകുന്നു. ഈ സമയമൊക്കെ ഓഗിയുടെ ക്ലാസ്സിലെ ശത്രുക്കളായ കുട്ടികൾ അവനെ പരമാവധി കളിയാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വിചിത്ര ജീവികൾക്ക് ക്ലാസ്സിൽ പ്രവേശനമില്ല എന്ന് എഴുതി വെച്ച ഫോട്ടോ വരെ അവർ ഓഗിക്ക് എതിരായി നിർമ്മിക്കുന്നു. ജൂലിയാൻ എന്ന കുട്ടിയായിരുന്നു അത് ചെയ്തത്. ഈ വിവരം സ്കൂൾ പ്രിൻസിപ്പാളിന്റെ അടുത്തെത്തുകയും അവനെ പ്രിൻസിപ്പൾ ശാസിക്കുകയും ചെയ്യുന്നു. ജൂലിയന്റെ മാതാപിതാക്കൾ സ്കൂളിലെത്തി അത് ചെയ്തത് തങ്ങളാണെന്ന് പറയുകയും മകനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതെന്നും പറയുന്നു. എന്നാൽ ആ തെറ്റ് ചെയ്ത ജൂലിയന് താൻ ചെയ്തത് അപരാധമാണെന്ന് മനസ്സിലാക്കുകയും അവൻ തെറ്റേറ്റു പറഞ്ഞ് പ്രിൻസിപ്പളിനോട് മാപ്പ് പറയുകയും ചെയ്യുന്നു.
3: Yes, I will be sure to tell that to the real world. Thank you for this. We won't be back in the fall.
4: Like the school. Oh, Mom, I have friends, Dad.
5: Let's go to him.
3: Come on.
4: Mr. Tushman, I'm really sorry.
5: I know you are, Julian.

0: ഒരിക്കൽ സ്കൂളിൽ നിന്ന് ഒരു പിക്നിക് അറേഞ്ച് ചെയ്യുന്നു. ഓഗിയും ആ യാത്രയിലുണ്ട്. പിക്നിക്കിനിടെ വനഭാഗത്ത് വെച്ച് സ്കൂളിലെ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾ ഓഗിയുടെയും ജാക്കിന്റെയും അടുത്തെത്തുകയും അവർ ഓഗിയുടെ രൂപത്തെ കളിയാക്കുകയും ജാക്ക് ഇത് ചോദ്യം ചെയ്യുകയും അവർ ഇരുവരെയും മർദ്ദിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ഓഗിയുടെ ക്ലാസ്സിലെ മറ്റു കുട്ടികൾ ഓടിയെത്തി മുതിർന്ന കുട്ടികളെ മർദ്ദിച്ച് അവിടെ നിന്ന് ഓടിക്കുകയും ഓഗിയെയും കൂട്ടുകാരനെയും രക്ഷിക്കുകയും ചെയ്യുന്നു.
1: Holy crap! Look at his face! He's a freak! Jesus, I've never seen anything that ugly in my life!
2: Maybe it's an orc.
3: Dude, let's go.
1: Go where? Hey, talking to you, Gollum. Just the one master rule them all.
3: My precious. Hey, what's your problem?
1: Your boyfriend's my problem.
3: Hey, leave him alone.
1: What are you gonna do about it? Get out of my way.
3: No.
1: I said get out of my way!
3: I said no!
1: Yo, Jack, what's up, man? What's this? More little freaks?
3: What, you call us hick?
1: Come on, prep boy.
4: Guys, stop! Guys, stop it! Guys, stop! Guys, stop! Please, stop!
0: ഓഗിക്ക് ഇത് വലിയ സന്തോഷമാകുന്നു. തനിക്ക് വേണ്ടി അടികൂടാനും തനിക്കൊപ്പം നിൽക്കുവാനും കൂട്ടുകാരുണ്ട് എന്നവൻ തിരിച്ചറിയുന്നു. അവന്റെ വിരൂപത്വവും ഒറ്റപ്പെടലും അവൻ മറക്കാൻ തുടങ്ങുകയായിരുന്നു. മുമ്പ് തന്റെ അടുത്തേക്ക് വരാത്തവരും കളിയാക്കിയവരും തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും തന്റെ കൂട്ടുകാരാകുന്നതും അവനിൽ ഏറെ സന്തോഷമുണ്ടാക്കി. ദുഃഖവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന അവനെ കൂട്ടുകാർ ചേർത്ത് പിടിച്ചു.

പിക്നിക്ക് കഴിഞ്ഞുള്ള വീട്ടിലേക്കുള്ള അവന്റെ വരവ് ഏറെ സന്തോഷകരമായിട്ടായിരുന്നു. അപകർഷതാബോധവും ഒറ്റപ്പെടലുമെല്ലാം അവൻ പാടെ മറന്നിരുന്നു. തന്റെ ഉൾവലിഞ്ഞ സ്വഭാവത്തെ മറികടക്കാനായി തന്നെ നിർബന്ധിച്ച് സ്കൂളിലേക്ക് അയച്ച അമ്മയോട് അവൻ നന്ദി പറഞ്ഞുകൊണ്ട്

0: സ്കൂൾ ആനിവേഴ്സറി വന്നെത്തുന്നു. അവൻ മാതാപിതാക്കളോടൊപ്പം സ്കൂളിലെത്തുന്നു. അപ്പോഴും അവൻ അവൻ്റെ സമീപത്തിരിക്കുന്ന അമ്മയോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു. നീയൊരു അത്ഭുതമാണ് ഓഗി എന്നായിരുന്നു അമ്മ ഇസബലിന്റെ മറുപടി. ആനിവേഴ്സറി മീറ്റ് തുടങ്ങുന്നു. ആ സ്കൂളിലെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ വിദ്യാർത്ഥിക്കുള്ള മെഡൽ സമ്മാന പ്രഖ്യാപനമായിരുന്നു അടുത്തേത്. ഏറ്റവും മിടുക്കനും മറ്റുള്ളവർക്ക് മാതൃകയുമായി നിലകൊണ്ട ഓഗിക്കാണ് ആ അവാർഡെന്ന് പ്രിൻസിപ്പൽ അഭിമാനത്തോടെ പ്രഖ്യാപിക്കുന്നു.
1: To honor students who have been notable or exemplary, usually it's a good works, a service award. But I came upon a passage that he wrote which made me realize that good works come in many forms. Greatness, he wrote, lies not in being strong, but in the right using of strength. He or she is the greatest whose strength carries up the most hearts by the attraction of his own. Without further ado, this year, I am very proud to award the Henry Ward Beecher Medal to the student whose quiet strength has carried up the most hearts. So, will August Pullman please come up here to receive this award?
0: നിറഞ്ഞുതിങ്ങിയ ആ ഹാളിലിരുന്നവരെല്ലാവരും അത്ഭുതത്തോടെയാണ് ആ പ്രഖ്യാപനം കേട്ടത്. അവിടെ എത്തിയവർ മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ഓഗിക്ക് കരഘോഷം മുഴക്കി. അവന്റെ കൂട്ടുകാർ ആർപ്പുവിളികളോടെ ഓഗിയുടെ പേര് ഉച്ചത്തിൽ വിളിച്ചു. ഓഗി അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ആ അവാർഡ് നിറഞ്ഞ സദസ്സിന്റെ സാന്നിധ്യത്തിൽ പ്രിൻസിപ്പലിന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങി.

0: walking up towards that stage, I felt like I was floating. My heart was beating so fast. I didn't really understand why I was getting a medal. It's not like I blew up the Death Star. All I did was get through fifth grade, just like everyone else here.
1: Congratulations.
2: That's for you.
0: Then again, maybe that's kind of the point. Maybe the truth is, I'm really not so ordinary. Maybe if we knew what other people were thinking, we'd know that no one's ordinary. And we all deserve a standing ovation, at least once in our lives. My friends do. My teachers do. My sister does for always being there for me. My dad does for always making us laugh. And my mom does the most for never giving up on anything, especially me. It's like that last precept Mr. Brown gave us. Be kind, for everyone is fighting a hard battle. And if you really want to see what people are, all you have to do is look.
3: എല്ലാവരെയും പോലെ അഞ്ചാം ക്ലാസ് പൂർത്തിയാക്കിയ തനിക്ക് എന്തിനാണ് ഈ മെഡൽ തന്നതെന്ന് ഓഗി വെറുതെ ചിന്തിച്ചു. താനൊരു സാധാരണ കുട്ടിയല്ലായിരിക്കാം. ആരും വെറും സാധാരണക്കാരല്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിറഞ്ഞ കയ്യടി ആഗ്രഹിക്കുന്നുണ്ടെന്നും ആ കയ്യടികൾ അവനെ ബോധ്യപ്പെടുത്തുന്നു. തന്റെ അധ്യാപകൻ ബ്രൗൺ അവസാനം പഠിപ്പിച്ച പാഠത്തിലെ വാചകം പോലെ, എല്ലാവരും കരുണയുള്ളവരായിരിക്കുക. എല്ലാവരും കഠിനമായ ഒരു യുദ്ധത്തിലാണ്. നിങ്ങൾക്ക് ശരിക്കും ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്യുക, കണ്ണു തുറന്ന് അവരിലേക്ക് നോക്കുക. നിറത്തിന്റെ പേരിലോ സൗന്ദര്യത്തിന്റെ പേരിലോ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നവർക്കുള്ള നല്ല ഒരു മോട്ടിവേഷണൽ കഥ കൂടിയാണ് 2017 പുറത്തിറങ്ങിയ ഈ ചിത്രം. ബഹിരാകാശത്തേക്ക് അത്തരം വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഉയർന്നു പൊങ്ങുന്ന ഓഗിയുടെ രൂപത്തോടെ വണ്ടർ എന്ന ചിത്രം പൂർത്തിയാകുമ്പോൾ പ്രേക്ഷകരിൽ അവശേഷിക്കുന്ന ചോദ്യവും അതുതന്നെയാകും.

0: എത്ര പിന്തള്ളപ്പെട്ടാലും അവഗണിക്കപ്പെട്ടാലും ഒരിക്കൽ നിങ്ങളെ ലോകം തിരിച്ചറിയുകയും നിങ്ങളെ അംഗീകരിക്കുകയും ചെയ്യും. കാത്തിരിക്കുക. അബ്രപാളിയിലെ അത്ഭുതങ്ങളിലെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അബ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
7: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ.

0: ഹോസ്പിറ്റൽസ് അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ,
5: കൊല്ലംയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: No. 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763-20.
3: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: Guest of the day. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ.

ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

എത്തി റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റെഡി ആണോ? ഒരു മിനിറ്റ്, ഒന്ന് ചോദിച്ചോട്ടെ, ഓണം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? അതോ നമ്മളാണോ മാറിയത്? ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? കാലം കടന്നൊരു യാത്ര.

തിരുവോണ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM സമ്മാനിക്കുന്നു ഓണനാടകം കാലം കടന്നൊരു ഓണക്കഥ. ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ടം ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങി കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഇസി EMI, 0 ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിന് ഇഷ്ടമുള്ളത് വാങ്ങും.

കഥകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ. ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ,
4: ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

സംസാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212180.
2: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
6: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
7: ശ്രോതാക്കൾക്ക് സ്വാഗതം. ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. വർഷം 1987, ജൂൺ മാസത്തെ ഒരു തണുത്ത പ്രഭാതം. പുറത്തെ കോരിച്ചൊരിയുന്ന മഴയുടെ സുഖത്തിൽ മൂടി പുതച്ചു കിടന്നുറങ്ങുകയാണ് ഈണങ്ങളുടെ സംവിധായകൻ രവീന്ദ്രൻ മാഷ്. കിടക്കയ്ക്ക് തൊട്ടടുത്ത ടേബിളിലിരുന്ന ലാൻഡ് ഫോൺ ശബ്ദിക്കുന്നു. തണുത്ത വെളുപ്പാൻകാലത്തിൻ്റെ സുഖത്തിൽ ഉറക്കത്തിലായിരുന്ന രവീന്ദ്രൻ അസ്വസ്ഥതയോടെ ഫോൺ എടുക്കുന്നു. അങ്ങേത്തലക്കിൽ സംവിധായകൻ VR ഗോപിനാഥ്. താൻ ഒരുക്കുന്ന പുതിയ പടത്തിൻ്റെ പാട്ടുകൾക്ക് ഈണങ്ങൾ ഒരുക്കണം. അത് ഈ കൊച്ചു വെളുപ്പാൻകാലത്താണോ വിളിക്കുന്നത് എന്ന് രവീന്ദ്രൻ ചോദിക്കാൻ തുടങ്ങും മുമ്പേ മാഷിന്റെ മനസ്സ് കണ്ടിട്ടെന്ന പോലെ ഗോപിനാഥ് പറഞ്ഞു, മാഷെ, ഈ സുപ്രഭാതത്തിൽ വിളിക്കാൻ കാരണമുണ്ട്. രഞ്ജിത്തിന്റെ കഥയ്ക്ക് ഞാൻ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേര് 1 മെയ് മാസപ്പുലരിയിൽ എന്നാണ്. ഇതിൽ കവി P ഭാസ്കരൻ എഴുതിയ പാട്ടിലെ പല്ലവിയുടെ തുടക്കം പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ എന്നാണ്. പടത്തിന്റെ പേരിലും ഗാനത്തിലും എല്ലാം പുലരിയാണ്. അതുകൊണ്ട് മാഷിന്റെ ഈണത്തിലും സുപ്രഭാതത്തിന്റെ പുലർക്കാലത്തിന്റെ തണുപ്പ് വേണം. അതുകൊണ്ടാ ആ ഫീല് കിട്ടിക്കോട്ടെ എന്ന് കരുതിയ ഈ വെളുപ്പാങ്കാലത്ത് തന്നെ വിളിക്കാമെന്ന് വെച്ചത്. സിനിമ റിലീസാവുന്നു. പടവും പാട്ടുകളും സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. ഗാനം ഹിറ്റായപ്പോൾ പുലർക്കാല സുന്ദര എന്ന് തുടങ്ങുന്ന പാട്ടിലെ ചരണത്തിൽ ജീവന്റെ ജീവനിൽ നിന്നും ഒരു അജ്ഞാത ജീമൂന്ന നിർജ്ജരി പോലെ ചിന്തിയ കൗമാര സങ്കല്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി എന്ന വരികൾ. ഗാനാസ്വാദകർക്ക് ഒരു സംശയം, ഇതിൽ എന്താണ് ജീമൂത നിർജ്ജരി എന്ന വാക്കിന്റെ അർത്ഥം? ജീമൂതം എന്നതിന് പർവ്വതമെന്നും മേഘമെന്നും അർത്ഥങ്ങളുള്ളതാണ് ഈ കുഴപ്പത്തിന് കാരണമായത്. നിർജ്ജരി എന്നാൽ നദി, ജലപ്രവാഹം എന്നൊക്കെ അർത്ഥം. ജീമൂത നിർദ്ധരി പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് താഴേക്കൊഴുകുന്ന നദിയാണോ അതോ മേഘത്തിൽ നിന്നും പൊഴിയുന്ന മഴയാണോ എന്നതായിരുന്നു സംശയം. അവസാനം കവി P ഭാസ്കരൻ തന്നെ സന്ദേഹ നിവാരണം നടത്തി. ഒരു പർവ്വതത്തിൽ എവിടെ നിന്നെന്നറിയാതെ ഉത്ഭവിച്ച് താഴോട്ടൊഴുകുന്ന നദി പോലെ നായികയുടെ കൗമാരത്തിൽ നായികയുടെ ജീവന്റെ ഉള്ളിൽ നിന്ന് എവിടെ നിന്നെന്നറിയാതെ മോഹന കൗമാര സ്വപ്നങ്ങളുടെ ധാരയിൽ നനയവേ സ്വയം മറന്നവൾ പാടി പുലർകാലത്ത് ഉറക്കത്തിനും ഉണർവിനും ഇടയ്ക്കുള്ള സുഖാലസ്യത്തിൽ കണ്ട സ്വപ്നത്തിൽ അവൾ ഒരു പൂമ്പാറ്റയായി മാറി പാറി പറക്കുന്നു. കവി പറഞ്ഞു തരുന്നു, ഇവിടെ ജീമൂതം മേഘമല്ല പർവ്വതമാണ്. അജ്ഞാത എന്ന പ്രയോഗം നോക്കുക, മഴയാണെങ്കിൽ അത് മുകളിൽ മേഘത്തിൽ നിന്നും വരുന്നതാണെന്ന് അറിവുള്ളത് കൊണ്ട് ഉത്ഭവം അജ്ഞാതമാകില്ല, മറിച്ച് പർവ്വതത്തിൽ നിന്നും താഴോട്ടൊഴുകുന്ന നദിയുടെ ഉത്ഭവം ആ പർവ്വതത്തിൽ എവിടെയുമാകാം. അങ്ങനെ അത് അജ്ഞാതം എന്ന വിശേഷണത്തിന് അർഹമാകുന്നു. കെ എസ് ചിത്ര ആലപിച്ച ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: നമ്മൾ മടങ്ങിവരുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്വന്തം ഗാനത്തിന്റെ ചിത്രീകരണം സ്ക്രീനിൽ കണ്ട് കരഞ്ഞു പോയിട്ടുണ്ട് സംഗീത സംവിധായകൻ ജോൺസൺ. വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് ഗീത് ഹോട്ടലിൽ ഇരുന്ന് ആ അനുഭവം വിവരിക്കവേ അതേ നനവ് വീണ്ടും കണ്ടു ജോൺസൺ മാസ്റ്ററുടെ കണ്ണുകളിൽ. പാട്ടിന് പിറകെയുള്ള യാത്രകളിൽ നിന്ന് ഒരിക്കലും അടർത്തി മാറ്റാനാവാത്ത ഓർമ്മ. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന ഗാനത്തെക്കുറിച്ചാണ് മാഷിന്റെ ഓർമ്മകൾ. ചെയ്ത പാട്ടുകൾ സിനിമയിൽ കണ്ടു വികാരാധീനനാകുന്ന പതിവ് എനിക്കില്ല. ജോൺസൺ മാസ്റ്ററുടെ വാക്കുകൾ, വിഷ്വലുകളുടെ എഡിറ്റിംഗും മറ്റു സാങ്കേതിക കാര്യങ്ങളുമൊക്കെയാകും അപ്പോൾ ശ്രദ്ധിക്കുക. പാട്ട് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നും ചിലപ്പോൾ. എന്നാൽ കിരീടത്തിന്റെ പ്രിവ്യൂവിനിടെ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ആദ്യമായി സ്ക്രീനിൽ കണ്ടപ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ആത്മസംഘർഷം, എത്ര തീവ്രമായാണ് ആ ഗാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്! തിയേറ്ററിലെ ഇരുട്ടിലിരുന്ന് മനസ്സുകൊണ്ട് നമിച്ചു പോയി ലോഹിതദാസിനെ. ലോഹിയുടെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ആ പാട്ടും ഉണ്ടാവില്ലായിരുന്നല്ലോ. ലോഹിതദാസ് വിവരിച്ചു കൊടുത്ത മറ്റൊരു സിറ്റുവേഷൻ മനസ്സിൽ കണ്ട് സൃഷ്ടിച്ച ഈണമാണതെന്ന് ജോൺസൺ. ഇന്ന് നമ്മൾ കേൾക്കുന്ന മട്ടിലല്ല, കുറെ കൂടെ ഫാസ്റ്റായി ഫോക്ക് ശൈലിയിൽ ചെണ്ടയുടെ ദ്രുതതാളമൊക്കെ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു ഗാനമായിരുന്നു എന്റെ സങ്കല്പത്തിൽ. എന്നാൽ ഈണം മൂളി കേൾപ്പിച്ചപ്പോൾ ലോഹി പ്ലാൻ മാറ്റി. ഇതേ ട്യൂൺ വേഗത കുറച്ച് മെലോഡിയസ് ആക്കി ഒന്ന് പാടിക്കേൾക്കട്ടെ എന്നായി അദ്ദേഹം. ഒരു താരാട്ടിന്റെ ഫീലായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. വീണ്ടും ഈണമൊരുക്കുന്നു ജോൺസൺ. പാട്ട് കേട്ട മാത്രയിൽ ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ജോൺസന്റെ കൈപിടിച്ചു കുലുക്കി തന്റെ സന്തോഷം പങ്കുവെക്കുക കൂടി ചെയ്തു ലോഹിതദാസ്. മതി, നമ്മുടെ പടത്തിലെ സേതുമാധവന്റെ പാട്ടാണിത്. ഈ ഈണത്തിൽ അയാളുടെ മനസ്സിന്റെ വേദനയും വ്യാകുലതകളും ഒറ്റപ്പെടലുകളും എല്ലാം ഉണ്ട്. എന്നിട്ടും ജോൺസന് വിശ്വാസം വന്നില്ല എന്നതാണ് സത്യം. പാട്ട് സന്ദർഭത്തിന് യോജിക്കുമോ എന്ന സംശയം അപ്പോഴും മനസ്സിൽ ബാക്കി നിന്നു. പിറ്റേന്ന് കൈതപ്പുറം വന്ന് ഈണത്തിനൊത്ത് പാട്ടെഴുതി കഴിഞ്ഞ ശേഷമേ ആ ശങ്കയ്ക്ക് തെല്ലൊരു ശമനം വന്നുള്ളൂ. ഉണ്ണിക്കിടാവിന് നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയത് ആ വരിയാണെന്ന് ജോൺസൺ. താരാട്ടിന്റെ ഫീലുള്ള പാട്ടാണ് ലോഹിതദാസിനും സംവിധായകൻ സിമി മലയിലിനും വേണ്ടിയിരുന്നത്. സ്വാഭാവികമായും കൈതപ്പുറത്തിന്റെ രചനയിലും നിറഞ്ഞു നിന്നു അതേ ഭാവം. വരികളുടെ ഭാവം ഉൾക്കൊണ്ട് അതീവ ഹൃദ്യമായി തന്നെ പാടി എം ജി ശ്രീകുമാർ. നമുക്ക് കേൾക്കാം ആ വശ്യസുന്ദരമായ അതിമനോഹര ഗാനം.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ഒരിക്കൽ കൂടി നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്താരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. കാമുകിയെ മാറോടണച്ച് ആ കണ്ണുകളിൽ ഉറ്റുനോക്കി പ്രണയപൂർവം മന്ത്രിക്കുന്നു കാമുകനായി അഭിനയിക്കുന്ന നടൻ മോഹൻ. ഓ മൈ ജൂലി ജൂലി, നിന്റെ സ്വപ്നത്തിൻ കൂടിനെത്ര വാതിൽ. വികാരപാരവശ്യത്തോടെ കാമുകിയായ നടി ലക്ഷ്മിയുടെ മറുപടി: ഒരേ ഒരേ ഒരു വാതിൽ. തീർന്നില്ല ആ കിളിവാതിലിൽ ഇപ്പോൾ പടരുന്നത് ഏത് വള്ളി എന്നറിയണം കാമുകന്. ഇക്കിളിവള്ളി എന്ന് കാമുകി. അതിൻ്റെ ചില്ലയിൽ ഇപ്പോൾ പൂത്തത് എന്തൊരു പൂ എന്ന് വീണ്ടും കാമുകൻ. പനിനീർ പൂ എന്ന് കാമുകി. സ്ഥലകാല ബോധം പോലും മറന്ന് ചട്ടക്കാരിയിലെ ശശിയും ജൂലിയുമായി പകർന്നാടുകയാണ് മോഹനും ലക്ഷ്മിയും. അതുവരെ വെള്ളിത്തിരയിൽ കണ്ടിട്ടില്ല അത്രയും വികാരതരളിതമായ ഒരു പ്രണയരംഗം. അഭിനയത്തിൽ മാത്രമല്ല, വയലാർ രാമവർമ്മയുടെ വരികളിലും ദേവരാജൻ്റെ ഈണത്തിലും യേശുദാസ് മാധുരിമാരുടെ ആലാപനത്തിലും ബാലുമഹേന്ദ്രയുടെ ഫ്രെയിമുകളിലുമെല്ലാം നിറഞ്ഞു തുളുമ്പുന്നു പ്രണയം. അതോ കാമമോ? പുതിയൊരു ദൃശ്യാനുഭവമായിരുന്നു മലയാളിക്ക് ചട്ടക്കാരി എന്ന സിനിമ. അന്നത്തെ പുതുതലമുറയുടെ ഹൃദയ വികാരങ്ങളുമായി ഇണങ്ങിച്ചേർന്ന് നിന്ന കഥ. സംവിധാനം, സംഗീതം, പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റ്. കൂട്ടത്തിൽ ജൂലി ഐ ലവ് യു എന്ന പാട്ടിനോട് പ്രത്യേകിച്ചൊരു സ്നേഹമുണ്ട് നടൻ മോഹന്. യേശുദാസിൻ്റെയും മാധുരിയുടെയും ശബ്ദങ്ങളിൽ ആ പാട്ട് കേട്ടാണ് നമുക്ക് പരിചയം. എന്നാൽ ഗാനരംഗത്ത് അഭിനയിച്ച മോഹന്റെ കാതുകളിൽ ഇന്ന് മലയടിക്കുന്നത് മറ്റൊരു ശബ്ദമാണ്, സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്ററുടെ ശബ്ദം. ഷൊർണൂരിലാണ് ഗാന ചിത്രീകരണം. മോഹന്റെ ഓർമ്മ. ദാസേട്ടൻ സ്ഥലത്തില്ലാത്തതിനാൽ പാട്ടിന്റെ ഫൈനൽ വേർഷൻ ആയിട്ടില്ല. പകരം സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്റർ പാടി വെച്ച പാട്ടിനൊത്ത് ചുണ്ടനക്കി വേണം ഞങ്ങൾ അഭിനയിക്കാൻ. ഷൊർണൂർ ടി വിയിലിരുന്ന് ബ്രെഡ് ടോസ്റ്ററിന്റെ ആകൃതിയിലുള്ള കൊച്ചു ടേപ്പ് റെക്കോർഡറിൽ ഒരു രാത്രി മുഴുവൻ ആ പാട്ട് ആസ്വദിച്ച് കേട്ടത് ഓർമ്മയുണ്ട്. കേട്ടിട്ടും കേട്ടിട്ടും മതിയാകാത്ത പോലെ. എന്തൊരു ഭാവമാധുര്യമാണ് ദേവരാജൻ മാസ്റ്ററുടെ ആലാപനത്തിന്. ഈ ശബ്ദത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന കാവുകനെ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുക എളുപ്പമാവില്ലെന്ന് മനസ്സ് പറഞ്ഞു. മോഹൻ ഓർത്തെടുക്കുന്നു, പിറ്റേന്നാണ് ഷൂട്ടിംഗ്. ദേവ

രാജൻ മാസ്റ്ററുടെ പ്രണയം വഴിഞ്ഞൊഴുകുന്ന ആലാപനത്തിലൂടെ സ്വയമറിയാതെ ഒഴുകുകയായിരുന്നു ഞാൻ. യൂട്യൂബിൽ ആ രംഗമൊന്ന് കണ്ടു നോക്കിയാൽ മതി എന്റെ ശരീരഭാഷയുമായി എത്ര ഇഴുകിച്ചേർന്നിരിക്കുന്നു ആ പാട്ടെന്നറിയാൻ. അതേ ഗാനം പിന്നീട് ദാസേട്ടന്റെയും മാധുരിയുടെയും ശബ്ദത്തിൽ നാം സിനിമയിൽ കേട്ടു. രണ്ടുപേരും അതീവ ഹൃദ്യമായി തന്നെ പാടി, സംശയമില്ല. എങ്കിലും മാസ്റ്ററുടെ ശബ്ദത്തിലുള്ള പാട്ട് മറക്കാൻ പറ്റില്ല എനിക്ക്. ആവർത്തിച്ചു കേട്ടതാണല്ലോ. വരികൾക്കും വാക്കുകൾക്കും അക്ഷരങ്ങൾക്ക് പോലും മാസ്റ്റർ പകർന്നു നൽകിയ ആർദ്രത അനുഭവം. ചില പാട്ടുകൾക്ക് വല്ലാത്തൊരു മാന്ത്രിക സിദ്ധിയുണ്ട്. മോഹന്റെ വാക്കുകൾ മറക്കാനാവാത്ത ഒരു കാലത്തേക്ക് നമ്മളെ തിരിച്ചു വിളിക്കും. അവ ഇനിയും ഉണ്ടാവില്ലല്ലോ അതുപോലൊരു കാലം എന്നോർക്കുമ്പോഴാണ് സങ്കടം. നമുക്ക് ആസ്വദിക്കാം. ഓ മൈ ജൂലി, ജൂലി, നിന്റെ സ്വപ്നത്തിൻ കൂടിനെത്ര വാതിൽ.

ഗാനമന്ദാരം എന്ന സംഗീത പരിപാടി ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12:00, ബുധൻ രാത്രി 8:00.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഓണം നയങ്ങെത്തി. റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഒരു മിനിറ്റ്, ഒന്ന് ചോദിച്ചോട്ടെ, ഓണം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? അതോ നമ്മളാണോ മാറിയത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? കാലം കടന്നൊരു യാത്ര.

തിരുവോണ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM സമ്മാനിക്കുന്നു ഓണനാടകം കാലം കടന്നൊരു ഓണക്കഥ. ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ടം ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും.

0: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.
1: ഓണസദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി EMI, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിന് ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
2: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മണിക്കും. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
6: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
7: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ചാമ്പ്യൻഷിപ്പ് 68 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മാനസി ലാദറിന് വെള്ളി മെഡൽ. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. 2023 ഓഗസ്റ്റ് 23 ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ദേശീയ ബഹിരാകാശ ദിനം ആചരണം സംഘടിപ്പിക്കുന്നത്. ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ ആഗോള നേതൃനിരയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. 2047 വികസിത രാജ്യമായി മാറുകയെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ ബഹിരാകാശ മേഖല നിർണായക പങ്കുവഹിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ISROയുടെ നേതൃത്വത്തിൽ അഹമ്മദാബാദിൽ 3-ാമത് ദേശീയ ബഹിരാകാശ ദിനാഘോഷം സംഘടിപ്പിച്ചു. ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിൽ ഡോക്ടർ വിക്രം സാരാഭായിയുടെ സംഭാവനകൾ ഏറെ വലുതാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അഭിപ്രായപ്പെട്ടു. 2035 ഇന്ത്യയ്ക്ക് സ്വന്തമായി ബഹിരാകാശ നിലയം സജ്ജമാകുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു.
1: We are working towards space vision 2047. We are going to build our own space station by 2035. We are going to have couple of important scientific missions like Chandrayaan 4, Chandrayaan 5, Mars landing mission, Venus mission, and there are couple of very important missions. At least we have set a target to launch 300 plus satellites in 6 to 7 years time frame with the support of startup companies and the government sector.
0: ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കുന്ന ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്നു. യുവജനകാര്യ കായിക സഹമന്ത്രി രക്ഷാ ഖഡ്സെയും യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. 11 അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. സംസ്ഥാനം ഓണാഘോഷ നിറവിൽ. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന് മുന്നോടിയായി തിരുവനന്തപുരം കോവളത്ത് നിന്ന് ആരംഭിച്ച പതാകാഘോഷയാത്ര ഇന്ന് കനകക്കുന്നിൽ സമാപിക്കും. വൈകിട്ട് 5 മന്ത്രി PC വിഷ്ണുനാഥ് ഓണപ്പതാക ഉയർത്തും. ഫുഡ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം മന്ത്രി CP ജോണും നഗരത്തിലെ വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി K.മുരളീധരനും നിർവഹിക്കും. ശശി തരൂർ MP, നഗരസഭാ മേയർ VV രാജേഷ്, MLA മാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇത്തവണത്തെ ഓണം വാരാഘോഷം നാളെ വൈകിട്ട് 5:30 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകുന്ന ചടങ്ങിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, K.മുരളീധരൻ, CP ജോൺ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, നഗരസഭാ മേയർ VV രാജേഷ്, ശശി തരൂർ MP തുടങ്ങിയവർ പങ്കെടുക്കും. ഈ മാസം 30 നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ തലസ്ഥാനത്ത് മാത്രം 35 വേദികളിലായി 340 കലാപരിപാടികളാണ് അരങ്ങേറുക. സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പങ്കെടുക്കും. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 ഉത്രട്ടാതി വള്ളംകളി. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഓണം വാരാഘോഷത്തിന് കണ്ണൂരിൽ ഇന്ന് തുടക്കമാകും. വാരാഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി K.O. ശശിധരൻ.
2: ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ വരവറിയിച്ച് കണ്ണൂർ നഗരത്തിൽ ഇന്നലെ വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര നടന്നു. ഘോഷയാത്രയിൽ ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ, കോർപ്പറേഷൻ ഹരിതകർമ്മസേന, കുടുംബശ്രീ പ്രവർത്തകർ, നാട്ടുകാർ എന്നിവർ അണിനിരന്നു. കോട്ടയം ജില്ലയിൽ നിന്നുള്ള കലാകാരൻ കുറിച്ചി നടേശനും സംഘവും അവതരിപ്പിച്ച അർജുന നൃത്തം, ചെണ്ടമേളം എന്നിവയും ഉണ്ടായി. ഈ മാസം 30 വരെ കലക്ട്രേറ്റ് മൈതാനിയിലാണ് വിവിധ കലാ സംഗീത സാംസ്കാരിക പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്.
0: ഓണം ലഹരിമുക്തവും സമാധാനപരവുമാക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി K.മുരളീധരൻ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ജില്ലാതല സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെയോ എക്സൈസ് ഉദ്യോഗസ്ഥരെയോ വിവരമറിയിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായ വിളംബര ജാഥ ഇന്ന് വൈകിട്ട് 3 ആരംഭിക്കും. കോഴിക്കോട് ബീച്ചിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ജാഥ ആരംഭിക്കും. അതേസമയം ഓണാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ പ്രത്യേക ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. സൌത്ത് ബീച്ച് മുതൽ ഗാന്ധി റോഡ് ജംഗ്ഷൻ വരെയുള്ള റോഡരികിലെ പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് ഇന്നും ചൊവ്വാഴ്ചയും റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രവാസ

0: സി ക്ഷേമനിധി പെൻഷൻ വിതരണത്തിന് 32 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ധനവകുപ്പ് തുക ലഭ്യമാക്കിയതോടെ ഓണത്തിന് മുന്നോടിയായി പെൻഷൻ തുക പ്രവാസികളുടെ ബാങ്ക് അക്കൌണ്ടുകളിലെത്തും. കുടിശ്ശിക തുക അനുവദിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്ക് കോഴിക്കോട് IIMൽ ദ്വിദിന പരിശീലനം നൽകും. ഭരണമികവും മാനേജ്മെന്റ് വൈദഗ്ധ്യവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അടുത്ത മാസമായിരിക്കും പരിശീലനം. 2016 മന്ത്രിസഭയുടെ കാലത്തും കോഴിക്കോട് IIMൽ മന്ത്രിസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകിയിരുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സപ്ലൈകോ സംഭരിക്കുന്ന നെല്ല് മില്ലുകളിൽ തന്നെ സൂക്ഷിക്കുന്നത് ഒഴിവാക്കാൻ സംസ്ഥാനത്ത് 5 ഗോഡൌണുകൾ സജ്ജമാക്കും. ഇതിനായി വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ഗോഡൌണുകൾ വാടകയ്ക്കെടുക്കാനാണ് സർക്കാർ നീക്കം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത.
1: മില്ലുകൾ സംഭരിക്കുന്ന നെല്ല് അരിയാക്കി ഉടൻ ഇത്തരം ഗോഡൌണുകളിലേക്ക് മാറ്റും. ഇതിലൂടെ ക്രമക്കേട് സാധ്യത തടയാനും തുടർ സീസണുകളിലെ നെല്ല് സംഭരണം വേഗത്തിലാക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. ഗോഡൌണുകളുടെ വാടകയും അരി ഇവിടേക്ക് മാറ്റുന്നതിനുള്ള ഗതാഗത ചെലവും സർക്കാർ വഹിക്കും. ഇതോടെ സംഭരിക്കുന്ന നെല്ല് യഥാസമയം അരിയാക്കി പൊതുവിതരണത്തിന് നൽകാനും കാലതാമസമില്ലാതെ കേന്ദ്ര താങ്ങുവില വിഹിതം നേടിയെടുക്കാനും കഴിയുമെന്നാണ് സപ്ലൈകോ കരുതുന്നത്.
0: സ്ലോവാക്കിയയിൽ നടക്കുന്ന U20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മികച്ച പ്രകടനം. 68 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മാനസി ലാദർ വെള്ളി മെഡൽ നേടി. തൻവി ഗുണ്ടേഷ് മഗ്ദും കോമൾ എന്നിവർക്ക് വെങ്കല മെഡലും ലഭിച്ചു. സംസ്ഥാന കായിക വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പാലാ സെന്റ് തോമസ് കോളേജ് കിരീടം ചൂടി. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിനെ 1-3 സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് പാലാ ചാമ്പ്യന്മാരായത്. പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലുള്ള മംഗളൂരു ഉള്ളാൾ മേഖലയെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള ഉത്തരവിനെതിരെ UDF MPമാർ തിരുവോണ നാളിൽ പാലക്കാട് DRM ഓഫീസിന് മുന്നിൽ സത്യഗ്രഹം സംഘടിപ്പിക്കും. MPമാരായ MK രാഘവൻ, ET മുഹമ്മദ് ബഷീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. റെയിൽവേ ബോർഡിന്റെ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ വികസന സമിതിയും ആവശ്യപ്പെട്ടു. ഇടുക്കി ഇടമലക്കുടിയിൽ നിന്നും രോഗിയെ ചുമന്ന് ആശുപത്രിയിലെത്തിച്ചു. കടുത്ത പനിയെ തുടർന്ന് കീഴ്വലയം പാറക്കുടി സ്വദേശി രാജാത്തിയെയാണ് 4 കിലോമീറ്റർ ചുമന്ന് ഇടമലക്കുടിയിലെ ആശുപത്രിയിലെത്തിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇടമലക്കുടിയിൽ നിന്നും രോഗികളെ ചുമന്ന് ആശുപത്രിയിലെത്തിച്ചിരുന്നു. അധ്യാപകനും കവിയുമായ കണ്ണൂർ തലശ്ശേരിയിലെ A സുഗുണൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വാൽമീകി രാമായണം സമ്പൂർണ്ണ പദ്യപരിഭാഷ ഇന്ന് പ്രകാശനം ചെയ്യും. വൈകിട്ട് തലശ്ശേരി ബ്രണ്ണൻ ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ സാഹിത്യകാരൻ MN കാരശ്ശേരി പ്രകാശന കർമ്മം നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ ബഹിരാകാശ മേഖല നിർണായക പങ്കുവഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് കായികമന്ത്രിമാരുടെ യോഗം ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത്. തലസ്ഥാന നഗരി ഇന്നു മുതൽ ഓണപ്രഭയിൽ. വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കാര്യക്രമം മന്ത്രി K മുരളീധരൻ നിർവഹിക്കും. ഓണം വാരാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ നാളെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. പ്രവാസി ക്ഷേമനിധി പെൻഷൻ വിതരണത്തിന് 32 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. U20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പ് 68 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മാനസി ലാദറിന് വെള്ളി മെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: കേൾക്കാം ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ്

0: നമ്പർ 1444 വിളിക്കുക.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ. ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കരിയറിനും ഭാവിക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്ന അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ രണ്ട് ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ലോകത്തിന്റെ ഫാർമസി എന്നതിനപ്പുറം ഇന്ത്യ ലോകത്തിന്റെ ലബോറട്ടറിയായി ഉയർന്നു വരണമെന്ന് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ഹോക്കി ലോകകപ്പിൽ

0: ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൌത്യം വിജയകരമായതിന്റെ സ്മരണാർത്ഥമാണ് രാജ്യം എല്ലാ വർഷവും ബഹിരാകാശ ദിനം ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: ഇന്ത്യയുടെ ചന്ദ്ര ദൌത്യമായ ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകര മായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യം ഈ ദിവസം ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. പുതുതലമുറയിൽ ശാസ്ത്രാവബോധവും ജിജ്ഞാസയും വളർത്തുക, ബഹിരാകാശ ഗവേഷണ രംഗത്ത് രാജ്യത്തിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ബഹിരാകാശ പദ്ധതിയുടെ നേട്ടങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനായി നൂതന സമീപനങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിച്ച എല്ലാ തലമുറയിലെയും നേതൃനിരയെയും ജീവനക്കാരെയും അഭിവാദ്യം ചെയ്യുന്നതായി ഗുജറാത്തിൽ നടന്ന 3-ാമത് ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിൽ ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ രാജ്യത്തിന്റെ ശാസ്ത്രീയ മികവിനും നവീകരണ മനോഭാവത്തിനും അറിവിന്റെ അതിരുകൾ ഭേദിക്കാനുള്ള ദൃഢനിശ്ചയത്തിനും തെളിവാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തെ ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, നൂതനാശയക്കാർ എന്നിവരുടെ സമർപ്പണം രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുന്നുവെന്നും ബഹിരാകാശ ദിന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. 2047 ഇന്ത്യ വികസിത രാഷ്ട്രമായി മാറുമ്പോൾ ബഹിരാകാശ മേഖല ഈ നേട്ടത്തിൽ സുപ്രധാന പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പുതിയ ലോകക്രമത്തിൽ ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ തുടർച്ചയായി വികസിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. ചന്ദ്രയാൻ 3 ചരിത്ര നേട്ടം ഇന്ത്യയെ ലോകത്തിലെ മുൻനിര ബഹിരാകാശ യാത്രാ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ എത്തിച്ചുവെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ഈ വിജയം തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണെന്നും ഇന്ത്യയുടെ നവീകരണ മനോഭാവത്തെയും വികസിത ഭാരത ദർശനത്തെയും പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾ സർക്കാരിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകളുടെ CEOമാർ അവരുടെ ശ്രമങ്ങളിൽ സ്ഥിരത പുലർത്തണമെന്നും ലോകമെമ്പാടുമുള്ള പ്രതിഭകളെ ആകർഷിക്കാൻ പ്രാപ്തിയുള്ള ശക്തമായ ബഹിരാകാശ മേഖല ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും സ്റ്റാർട്ടപ്പ് CEOമാർ ആശയവിനിമയത്തിനിടെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ മികച്ച കരിയറിനും ഭാവിക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്ന അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നും ശ്രീ മോദി പറഞ്ഞു.
2: एक नए क्षेत्र में साहस दिखाया है. सबसे बड़ी बात है कि आपने सरकार की बात पे भरोसा किया. जो भी हम निर्णय करें हम उसमें कंसिस्टेंट रहे और ये विश्वास पैदा करने का हमारा प्रयास है.
0: വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ 2 റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയിലെ സഹകരണത്തിനായുള്ള ഇന്ത്യ റഷ്യൻ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27-ാമത് സമ്മേളനത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ഗവേഷണം, നവീകരണം, ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയാൽ നയിക്കപ്പെടുന്ന ലോകത്തിന്റെ ഫാർമസി എന്ന സ്വത്വത്തിനപ്പുറം ഇന്ത്യ ലോകത്തിന്റെ ലബോറട്ടറിയായി ഉയർന്നുവരണമെന്ന് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദിൽ നടന്ന ഹെൽത്ത് കെയർ ഉച്ചകോടി 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആരോഗ്യ സംരക്ഷണത്തിൽ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെ മന്ത്രി സമ്മേളനത്തിൽ പ്രത്യേകം എടുത്തുപറഞ്ഞു. 2026 ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തുള്ള ഇന്ത്യ ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള കായിക മന്ത്രിമാർ, പ്രതിനിധി സംഘത്തലവന്മാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. സൈക്ലിംഗിനെ ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമാക്കണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സൈക്ലിംഗ് ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും വിശാഖപട്ടണത്ത് നടന്ന ബ്രിക്സ് ഫ്രണ്ട്ഷിപ്പ് സൈക്ലിംഗ് പരിപാടിക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ടൂറിസം ഓണം വാരാഘോഷം നാളെ വൈകിട്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PC വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. നടൻ കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 ഓണം വാരാഘോഷം. ഓണത്തോടനുബന്ധിച്ച് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ അവധിയായിരിക്കും. കേരളത്തിൽ പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വിതരണം ചെയ്യുന്നതിന് 32 കോടി രൂപ അനുവദിച്ചു. ധനവകുപ്പ് തുക ലഭ്യമാക്കിയതോടെ ഓണത്തിന് മുന്നോടിയായി പെൻഷൻ തുക പ്രവാസികളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കെത്തും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, കന്യാകുമാരി തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. സെമിഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് ഈ മത്സരം ജയിക്കേണ്ടത് അനിവാര്യമാണ്. മത്സരം രാത്രി 10:30 ആരംഭിക്കും. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിൽ ടോസ് 97 റൺസ് എന്ന നിലയിലാണ്. സ്ലോവാക്കിയയിൽ നടക്കുന്ന അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ വനിതാ ഗുസ്തി താരങ്ങൾ 3 മെഡലുകൾ കൂടി സ്വന്തമാക്കി. മാൻസി ലാദർ വെള്ളിയും തൻവി ഗുണ്ടേഷ് മഖ്ദൂം കൊമാൽ എന്നിവർ വെങ്കല മെഡലുമാണ് നേടിയത്. ഹോർമൂസ് കടലിടുക്ക് പുതിയ US പ്രദേശമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രഖ്യാപിച്ചതോടെ US ഇറാൻ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി. ഹോർമൂസിനെ US ഭാഗമാക്കി ചിത്രീകരിക്കുന്ന ഭൂപടവും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. എന്നാൽ US നിലപാട് തിരുത്തുന്നതുവരെ കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ അറിയിച്ചു. ഇറാനെതിരെയുള്ള US സാമ്പത്തിക ഉപരോധത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതി തടയുമെന്നും ഇറാൻ അറിയിച്ചു. പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ സ്ഥിതി വഷളാകുന്നതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് 70-ൽ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് കത്തെഴുതി. പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നും സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. കേരള മന്ത്രിസഭാ അംഗങ്ങൾക്ക് കോഴിക്കോട് IIMൽ ദ്വിദിന പരിശീലനം നൽകും. ഭരണ മികവും മാനേജ്മെന്റ് വൈദഗ്ധ്യവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അടുത്ത മാസമായിരിക്കും പരിശീലനം. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തതോടെ തീരുമാനം പ്രാബല്യത്തിൽ വന്നു. ഈ മേഖല വലിയ തോതിൽ പരസ്യങ്ങളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ഡിജിറ്റൽ മാധ്യമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പരമ്പരാഗത TV ചാനലുകൾക്ക് തുല്യമായ മത്സര സാഹചര്യം ലഭിക്കുന്നില്ലെന്നും വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം വ്യക്തമാക്കി. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സംരംഭകത്വം, നൂതനാശയങ്ങൾ, സാമൂഹിക വികസനം എന്നീ മേഖലകളിൽ യുവാക്കൾക്കുള്ള അവസരങ്ങൾ വിപുലീകരിക്കുന്നതിനായുള്ള സംയുക്ത പ്രസ്താവന അംഗീകരിച്ച് ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം. ലോകത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ യുവാക്കൾ പങ്കാളികളാകണമെന്ന് വിശാഖപട്ടണത്ത് ഇന്നലെ സമാപിച്ച മന്ത്രിതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ ശാസ്ത്രീയ മികവിനും നവീകരണ മനോഭാവത്തിനുമുള്ള തെളിവാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കരിയറിനും ഭാവിക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്ന അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ലോകത്തിന്റെ ഫാർമസി എന്നതിനപ്പുറം ഇന്ത്യ ലോകത്തിന്റെ ലബോറട്ടറിയായി ഉയർന്നു വരണമെന്ന് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
3: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത്
4: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.

0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really? We can grow together.
2: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ചന്ദനം മണക്കുന്ന പൂന്തോട്ടം

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റെഡി ആണോ? ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചോട്ടെ, ഓണം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? അതോ നമ്മളാണോ മാറിയത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? കാലം കടന്നൊരു

0: തിരുവോണ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM സമ്മാനിക്കുന്നു ഓണനാടകം കാലം കടന്നൊരു ഓണക്കഥ. ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ടം ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും.
1: This is Radio Santanam 90.4 FM. Stay tuned.
0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അത്തം പത്തുരുചി. ആശയം അവതരണം പാർവതി പ്രസാദ്, സാങ്കേതിക സഹായം ആതിര അതുൽ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM അത്തം പത്തുരുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണത്തിന്റെ 7-ാം നാൾ ഇന്ന് മൂലം. അപ്പൊ നമ്മൾ ഇത്രയും ദിവസം ഓരോരോ സദ്യക്കൂട്ടുകൾ പരിചയപ്പെട്ടു. അടുത്ത 2 സദ്യക്കൂട്ടിലേക്ക് നമുക്ക് പോകാം. ഇനി നമ്മുടെ സദ്യയിലെ ഒഴിച്ചു കറികളിലേക്ക് കടക്കുകയാണ്. ഓരോ കറിയും ചോറിനൊപ്പം ചേരുമ്പോൾ സദ്യയുടെ രുചി പതിയെ പൂർണ്ണമാകുന്നു. ആദ്യമായി പരിപ്പ്. നെയ്യിന്റെ മണവും പരിപ്പിന്റെ മൃദുലമായ രുചിയും ചേർന്ന ഈ ലളിതമായ കറി സദ്യയിലെ ആദ്യ ഒഴിച്ചു കറിയാണ്. ചൂട് ചോറിലേക്ക് ഒരു തവി പരിപ്പൊഴിച്ച് മുകളിൽ അല്പം നെയ്യും ചേർത്ത് കഴിക്കുമ്പോൾ ആഹാ, അതൊരു സദ്യയുടെ തുടക്കം തന്നെയാണ്. അതിനായി പയറ് കഴുകി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ നന്നായി വേവിക്കുക. തേങ്ങ, ജീരകം, പച്ചമുളക് എന്നിവ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. വേവിച്ച പരിപ്പ് നന്നായി ഉടച്ച് അരച്ച തേങ്ങ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർക്കുക. ഇത് 2-3 മിനിറ്റ് നന്നായി തിളപ്പിക്കുക. ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് താളിക്കുക. ഈ താളിപ്പ് പരിപ്പ് കറിയിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കുക. ചൂട് ചോറിലേക്ക് പരിപ്പ് കറി ഒഴിച്ച് മുകളിൽ ഒരു ചെറിയ സ്പൂൺ നെയ്യ് ചേർത്താൽ സദ്യയിലെ ക്ലാസിക് പരിപ്പ് കറി റെഡി. ഇനി നമുക്ക് സാമ്പാറിനെ പരിചയപ്പെടാം. സദ്യയിൽ പരിപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനക്കാരൻ സാമ്പാറാണ്. അപ്പൊ അതിനായി തുവരപ്പരിപ്പ്, മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് കുക്കറിൽ നന്നായി വേവിച്ച് ഉടച്ചെടുക്കുക. പുളി വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞ് മാറ്റിവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. പച്ചക്കറികൾ, ചെറിയ ഉള്ളി, തക്കാളി എന്നിവ ഒരു പാത്രത്തിലിട്ട് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പ് എന്നിവ ചേർത്ത് വേവിക്കുക. പച്ചക്കറികൾ പകുതി വെന്ത് കഴിഞ്ഞാൽ സാമ്പാർ പൊടി ചേർക്കുക. ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് നന്നായി തിളപ്പിക്കുക. ഇനി വേവിച്ച പരിപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വീണ്ടും തിളപ്പിക്കുക. അവസാനം വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ഉലുവ, ഉണക്കമുളക്, കറിവേപ്പില, കായപ്പൊടി എന്നിവ ചേർത്ത് താളിച്ച് സാമ്പാറിലേക്ക് ഒഴിക്കുക. ചൂട് ചോറിലേക്ക് ഒഴിച്ചു കഴിക്കാനുള്ള നല്ല കട്ടിയുള്ള സദ്യ സാമ്പാർ റെഡിയായിട്ടുണ്ടേ. സാമ്പാർ പൊടി ചേർക്കുന്നതിൽ ഇഷ്ടമില്ലാത്തവർ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി എന്നിവ സെപ്പറേറ്റ് വറുത്തും ചേർക്കാം. അപ്പോ എല്ലാവരും ഈ ഓണക്കാലത്ത് നല്ല കുറുകിയ സദ്യ സാമ്പാർ റെഡിയാക്കിക്കോളൂ. നാളെ മറ്റൊരു വിഭവവുമായി ഞാൻ നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതായിരിക്കും. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തം പത്തുരുചി. ആശയം അവതരണം പാർവതി പ്രസാദ്, സാങ്കേതിക സഹായം ആതിര അതുൽ. ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

0: നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
4: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
3: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
4: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
3: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
4: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
3: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
4: നസീം സിഗ്നേച്ചർ,
3: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജ

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വോച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന.

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു. അറിയാം.

നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ് സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
8: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
9: റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. ഭരണഘടനയും മൗലിക അവകാശങ്ങളും എന്ന പ്രഭാഷണ പരമ്പരയിൽ 25 മുതൽ 30 വരെയുള്ള

ഭരണഘടനാ അനുച്ഛേദങ്ങളെക്കുറിച്ചുള്ള സംക്ഷിപ്ത പ്രതിപാദ്യമാണ് ഇന്നത്തെ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം അഥവാ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിക്കുന്നതാണ് 25 മുതൽ 28 വരെയുള്ള അനുച്ഛേദങ്ങൾ. ആർട്ടിക്കിൾ 29 ലും 30 ലുമായി പ്രതിപാദിക്കുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെക്കുറിച്ചാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ എന്ന് വിവക്ഷിച്ചിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേക അവകാശങ്ങളെ സംബന്ധിച്ചാണ്. ഈ രണ്ടു മൗലിക അവകാശങ്ങളെയും സംബന്ധിച്ച് പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം അഥവാ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ, ഭരണഘടന അനുസരിച്ച് നമ്മുടെ രാഷ്ട്രം ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്. സെക്യുലറിസം അഥവാ മതേതരത്വമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നായി കരുതുന്നത്. നമ്മുടെ ഭരണഘടന നിയമ നിർമ്മാണ സഭ ആയിരുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നടന്ന ചർച്ചയിൽ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ, അതായത് ആമുഖത്തിൽ, സെക്യുലർ എന്ന പദം ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചത് പ്രൊഫസർ കെ ടി ഷാ എന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗമായിരുന്നു. എന്നാൽ ഭരണഘടനയുടെ ആമുഖം എഴുതിയുണ്ടാക്കിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറും ഈ ഭേദഗതിയോടെ വിയോജിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ സെക്യുലർ എന്ന പദം ഉണ്ടായിരുന്നില്ല. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നു മാത്രമായിരുന്നു നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിന്റെ തുടക്കം. എന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനു ശേഷം 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഇന്റഗ്രിറ്റി എന്നീ 3 പദങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. അങ്ങനെ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി മാറി. സെക്യുലറിസം എന്നാൽ എന്താണെന്ന് ഭരണഘടന നിർവചിക്കുന്നില്ല. മറ്റു പല ഭരണഘടനാ തത്വങ്ങളെയും പോലെ സെക്യുലർ, സെക്യുലറിസം എന്നീ ഭരണഘടനാ തത്വങ്ങൾ വൈദേശികമായ ഒരു സങ്കല്പമാണ്. 19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന എഴുത്തുകാരനും ചിന്തകനുമായ ജോർജ് ജേക്കബ് ഹോളിയാക്ക് രൂപം നൽകിയ രണ്ടു പദങ്ങളാണ് സെക്യുലറിസവും ജിങ്കോയിസവും. ഇംഗ്ലണ്ടിലെ ചർച്ചും ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നതും രണ്ടിനുമിടയിലുള്ള അതിർവരമ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതുമായിരുന്നു സെക്യുലറിസം എന്ന പദം. തീവ്രമായ ദേശീയതയും ദേശീയ ബോധത്തെയുമാണ് ജിങ്കോയിസം എന്ന പ്രയോഗത്തിലൂടെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഭാരതത്തിൽ മതേതരത്വം കൊണ്ട് അർത്ഥമാക്കുന്നത് രാഷ്ട്രത്തിന് ഔദ്യോഗികമായ ഒരു മതം ഇല്ല എന്നുള്ളതും എല്ലാ മതങ്ങളോടും സമഭാവന, സർവധർമ്മ സമഭാവന പുലർത്തുക എന്നതും മതവിശ്വാസത്തിന്റെ പേരിൽ പൗരന്മാർക്കിടയിൽ വിവേചനം കൽപ്പിക്കാൻ പാടില്ല എന്നതും എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരെയും ഭരണഘടനയുടെ മുന്നിൽ തുല്യതയുള്ള പൗരന്മാരായി പരിഗണിക്കുക എന്നതും എല്ലാവർക്കും അവരവരുടെ മതം അനുഷ്ഠിക്കാനും പ്രബോധനം നടത്താനുമുള്ള തുല്യ അവസരം ഉറപ്പാക്കുക എന്നതുമാണ്. ഏറെ പ്രശസ്തമായ കേശവാനന്ദ ഭാരതി കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്രസ്താവിച്ചിരിക്കുന്നതും ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങളിലൊന്ന് മതേതരത്വം ആണെന്നുള്ളതാണ്. ഇനി നമുക്ക് ഭരണഘടനയുടെ 25 മുതൽ 28 വരെ അനുച്ഛേദങ്ങളിലായി പ്രതിപാദിച്ചിരിക്കുന്ന റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജിയൻ അഥവാ മതസ്വാതന്ത്ര്യം എന്ന ഫണ്ടമെന്റൽ റൈറ്റിനെ സംബന്ധിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യവും അതിന്മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളുമാണ് ഈ അനുച്ഛേദങ്ങളിലായി പ്രസ്താവിച്ചിരിക്കുന്നത്. ഭാരതത്തിലുള്ള ഏതൊരാൾക്കും എന്ന് പറയുമ്പോൾ ഇതിൽ വിദേശികളും ഉൾപ്പെടും. അതായത് ഭാരതത്തിലുള്ള വിദേശികൾ ഉൾപ്പെടെയുള്ള ഏതൊരാൾക്കും അവരുടെ മനസാക്ഷി സ്വാതന്ത്ര്യത്തിന് അനുസൃതമായി, എന്ന് പറഞ്ഞാൽ മനസാക്ഷിക്ക് ഉത്തമ ബോധ്യമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഭരണഘടന തുല്യ അവകാശം നൽകുന്നു. എന്നാൽ ഈ സ്വാതന്ത്ര്യം ഇനി പറയുന്ന നിബന്ധനകൾക്ക് വിധേയമാണ്. ആദ്യത്തെ നിബന്ധന, സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ. മതവിശ്വാസവും ആചരണവും പ്രബോധനവും പൊതുസമാധാനത്തിനും ക്രമസമാധാന പാലനത്തിനും വിധേയമായിരിക്കണം. അതേപോലെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സദാചാര മൂല്യങ്ങൾക്കു വിധേയമായിരിക്കണം മതവിശ്വാസം. മൂന്നാമതായി, മതവിശ്വാസികളുടെയും മറ്റുള്ളവരുടെയും ആരോഗ്യം ഹെൽത്തിനെ ബാധിക്കാൻ പാടില്ല. ഉച്ചഭാഷിണിയിലൂടെയുള്ള

വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികളിൽ കോടതി ഇടപെടുന്നത് ഈ നിബന്ധന ഭരണഘടനയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന മതവിശ്വാസം, ആചരണം, പ്രബോധനം എന്നിവ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തെ പാർട്ട് ത്രീയിൽ പറഞ്ഞിരിക്കുന്ന മറ്റു മൗലിക അവകാശങ്ങൾക്കു കൂടി വിധേയമാണ് എന്നുള്ളതാണ്. അതായത് ആർട്ടിക്കിൾ 14 പറയുന്ന നിയമത്തിനു മുന്നിലുള്ള സമത്വവും 19 അനുശാസിക്കുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും ആർട്ടിക്കിൾ 21 പ്രസ്താവിച്ചിരിക്കുന്ന പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി എന്നീ മൗലിക അവകാശങ്ങൾക്ക് വിധേയമാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം. 2018 ശബരിമല ക്ഷേത്രത്തിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയിൽ ക്ഷേത്രത്തിൽ നിലവിൽ നിന്ന ആചാരം ആർട്ടിക്കിൾ 21 ഉറപ്പു നൽകുന്ന മാന്യമായി ജീവിക്കാനുള്ള അവകാശത്തിനും ആർട്ടിക്കിൾ 14 ഉറപ്പു നൽകുന്ന വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനും ആർട്ടിക്കിൾ 19 അനുശാസിക്കുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിനും അനുസൃതം അല്ല എന്ന പരാമർശം അടങ്ങിയിരുന്നു. എന്നാൽ 2019 ഈ വിധി പ്രസ്താവം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുനഃപരിശോധിക്കാൻ തീരുമാനിക്കുകയുണ്ടായി. മതം പ്രബോധനം നടത്താനുള്ള അവകാശം അഥവാ പ്രചരിപ്പിക്കാനുള്ള അവകാശം മതപരിവർത്തനം നടത്താനുള്ള അവകാശം അല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല വിധി ന്യായങ്ങളിലൂടെയും വ്യക്തമാക്കിയിട്ടുണ്ട്. മതപരവും ധർമ്മപരവുമായ ആവശ്യങ്ങൾക്കു വേണ്ടി, അതായത് റിലിജിയസ് ആൻഡ് ചാരിറ്റി പർപ്പസിനു വേണ്ടി സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നിലനിർത്തുന്നതിനും അതേപോലെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ആർജിക്കുന്നതിനും ഉടമസ്ഥതയിൽ വയ്ക്കുന്നതിനും അധികാരം നൽകുന്നതാണ് അനുച്ഛേദം 26. എന്നാൽ ഈ അവകാശങ്ങളും നിബന്ധനകൾക്കു വിധേയമാണ്. പൊതുസമാധാനത്തിനും എല്ലാവരുടെയും ആരോഗ്യത്തിനും സമൂഹത്തിന്റെ സാൻമാർഗിക മൂല്യങ്ങൾക്കും വിധേയമാണ് ആർട്ടിക്കിൾ 26 നൽകുന്ന അവകാശങ്ങളും. 25ഉം 26ഉം തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ആർട്ടിക്കിൾ 26 റിലിജിയസ് ഡിനോമിനേഷൻ അഥവാ ഒരു മതത്തിലെ തന്നെ പ്രത്യേക ഐഡന്റിറ്റിയുള്ള മതവിഭാഗങ്ങൾക്കാണ് ബാധകം. ആർട്ടിക്കിൾ 25 അവകാശം മറ്റു മൗലിക അവകാശങ്ങൾക്കു കൂടി വിധേയമാണ്. എന്നാൽ 26 അവകാശങ്ങൾ മറ്റു മൗലിക അവകാശങ്ങൾക്ക് വിധേയം അല്ല. അടുത്ത അനുച്ഛേദമായ ആർട്ടിക്കിൾ 27 പറയുന്നത്, ഒരു മതത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ ഉന്നമനത്തിനോ സംരക്ഷണത്തിനോ വേണ്ടി വകകൊള്ളിക്കാൻ ഉദ്ദേശിച്ചുള്ള നികുതികൾ നൽകാൻ ഒരു വ്യക്തിയെയും നിർബന്ധിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് മതത്തിൻ്റെ ഉന്നമനത്തിനും പുരോഗമനത്തിനും വേണ്ടി വ്യക്തികളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കാൻ മതത്തിന് അവകാശമുണ്ട്, പക്ഷേ ആരെയും അതിനുവേണ്ടി നിർബന്ധിക്കാൻ പാടില്ല എന്നാണ് ഈ അനുച്ഛേദം ഉദ്ദേശിക്കുന്നത്. പൂർണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് നിലനിർത്തി സംരക്ഷിച്ചു പോരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ബോധനം അതായത് മതപഠനം നടത്താൻ പാടുള്ളതല്ല എന്നാണ് ആർട്ടിക്കിൾ 28 വിവക്ഷിക്കുന്നത്. ഇതൊരു കർശനമായ നിരോധനമാണ്. എന്നാൽ മതബോധനം നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ട്രസ്റ്റുകളോ എൻഡോമെന്റുകളോ സ്ഥാപിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്റ്റേറ്റിന്റെ പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണെങ്കിലും മതബോധനം നൽകുന്നതിന് ഈ വിലക്ക് ബാധകമല്ല. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ 29ഉം 30ഉം. ന്യൂനപക്ഷങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പ്രത്യേക അവകാശങ്ങൾ പ്രസ്താവിച്ചിരിക്കുന്ന ഭരണഘടനാ വകുപ്പുകളാണ് 29ഉം 30ഉം. ആർട്ടിക്കിൾ 29 അനുസരിച്ച് ഭാരതത്തിന്റെ ഭൂപ്രദേശത്തോ അതിന്റെ ഏതെങ്കിലും ഭാഗത്തോ താമസിക്കുന്ന ഏത് വിഭാഗം പൗരന്മാർക്കും അവരുടെ ഭിന്നമായ അതായത് വ്യത്യസ്തമായ ഭാഷയോ ലിപിയോ സംസ്കാരമോ സംരക്ഷിക്കുവാനുള്ള അവകാശം ഉറപ്പു നൽകുന്നതാണ് ആർട്ടിക്കിൾ 29. ന്യൂനപക്ഷം എന്ന വാക്കിന് ഭരണഘടന പ്രത്യേകമായ നിർവചനം നൽകിയിട്ടില്ല. 1992 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും സംസ്ഥാന സർക്കാരുകൾ സംസ്ഥാന മൈനോറിറ്റി കമ്മീഷനുകളും സ്ഥാപിച്ചു. മുസ്ലിം, ക്രിസ്ത്യൻസ്, സിഖ്സ്, ബുദ്ധിസ്റ്റ്സ്, പാഴ്സീസ് ആൻഡ് ജെയിൻസ് എന്നീ 6 മതവിഭാഗങ്ങളെയാണ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂനപക്ഷ സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ള ഭരണഘടനാ വകുപ്പുകൾക്ക് അനുസൃതമായാണ് 1993

0: 1992 നിയമനിർമ്മാണവും കമ്മീഷനുകളുടെ നിയമനവും. മൈനോറിറ്റി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായ സ്വയംഭരണ അവകാശം ഉറപ്പു നൽകുന്ന അനുച്ഛേദമാണ് Article 30. 1947 ഭാരതത്തിന്റെ വിഭജനത്തിന് ശേഷം 1950 January 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. വിഭജനത്തെ തുടർന്ന് മത ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കൂടിയാണ് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന Article 30 ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചത്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളായ മതസ്വാതന്ത്ര്യത്തെയും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെയും പറ്റിയുള്ള സംക്ഷിപ്ത വിവരണം ഇവിടെ സമാപിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നന്ദി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ശക്തി റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റെഡി ആണോ? ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചോട്ടെ, ഓണം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? അതോ നമ്മളാണോ മാറിയത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? കാലം

തിരുവോണ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM സമ്മാനിക്കുന്നു ഓണനാടകം കാലം കടന്നൊരു ഓണക്കഥ. ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ടം ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ഇപ്പോ ഏറ്ററും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555877.

എത്തി റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഒരു മിനിറ്റ്, ഒന്ന് ചോദിച്ചോട്ടെ, ഓണം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? അതോ നമ്മളാണോ മാറിയത്? ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? കാലം കടന്നൊരു യാത്ര.

0: തിരുവോണ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM സമ്മാനിക്കുന്നു ഓണനാടകം കാലം കടന്നൊരു ഓണക്കഥ. ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ടം ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും.
1: പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.

0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6-ാം തീയതി നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1-ാം സമ്മാനം 25,000 രൂപ, 2-ാം സമ്മാനം 5,000 രൂപ, 3-ാം സമ്മാനം 3,000 രൂപ, 4-ാം സമ്മാനം 2,000 രൂപ, 5-ാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239-71 അല്ലെങ്കിൽ 8121212680.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2-ാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ,
5: കൊല്ലംയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ.

കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമ

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷ

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഓണസദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി EMI, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
5: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക

0: கருத்தேகான்
1: அம்மாத் ஷீட்ஸ் பிரைவேட் லிமிடெட் கோட்டமுக்கு கொல்லம்
0: 9446340979
1: அம்மாத் ஷீட்ஸ் பிரைவேட் லிமிடெட்
0: நீங்களுடைய விசுவாசத்திலே நமக்கு ஒருமிச்சு வளரலாம்
1: Really we can grow together
0: கைகூட்டு வீட்டம்மார்க்கு ஒரு கைகூட்டு ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഇത്തിരി നേരം, പക്ഷേ
6: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
5: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
7: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
8: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
0: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
5: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്. സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ

0: വിവരങ്ങൾക്ക് 9387 9111 44 എന്ന നമ്പരുമായോ 9645 7961 6168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
6: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
7: ഹായ്, നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്. റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. മുക്കുവനെ സ്നേഹിച്ച ഭൂതം ജെ ശശികുമാർ സംവിധാനം ചെയ്ത് 1972 പുറത്തിറങ്ങിയ ചിത്രം. ഈ ചിത്രത്തിന്റെ കഥാകൃത്ത് അൻവർ സുബൈറാണ്. തിരക്കഥയും സംഭാഷണവും രചിച്ചത് TV ഗോപാലകൃഷ്ണൻ. ഈ ചിത്രത്തിൽ MG സോമൻ, JN ഉണ്ണിമേരി, മണവാളൻ ജോസഫ്, KPSC ലളിത എന്നിവർ മുഖ്യ വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. ആ കാലഘട്ടത്തിലെ ശ്രദ്ധേയമായ ഒരു ഫാന്റസി ചിത്രമായിരുന്നു മുക്കുവനെ സ്നേഹിച്ച ഭൂതം. ഈ മനോഹര ഗാനം രചിച്ചത് അൻവർ സുബൈറാണ്. സംഗീതം നൽകിയത് KJ ജോയ്. PJ ചന്ദ്രനും PSushilaയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: പള്ളിച്ചട്ടമ്പി എസ് സുരേഷ് ബാബു രചിച്ച്, ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് 2026 പുറത്തിറങ്ങിയ ആക്ഷൻ ഡ്രാമ സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ടൊവിനോ തോമസ് ആണ് ഈ സിനിമയിലെ പ്രധാന വേഷം അഭിനയിച്ചിരിക്കുന്നത്. ഈ ചിത്രം 1950s കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങൾ പര്യവേഷണം ചെയ്യുന്നു. കയാദു ലോഹർ, വിജയരാഘവൻ, സിദ്ദിഖ്, ബാബുരാജ് എന്നിവർ മറ്റു കഥാപാത്രങ്ങൾക്ക് ജീവനേകി. പട്ടേലാർ കുഞ്ഞമ്പു നമ്പ്യാർ എന്ന പ്രത്യേക കഥാപാത്രമായി പൃഥ്വിരാജ് സുകുമാരനും ചിത്രത്തിലുണ്ട്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും സംഗീതം ജേക്സ് ബിജോയിയുമാണ്. ഈ മനോഹര ഗാനം ആലപിച്ചിരിക്കുന്നത് വിശാൽ മിശ്രയും ആവണി മൽഹറും ചേർന്നാണ്.

0: சாந்தனம் 90.4 FM. டவுன்லோட் அப்ளிகேஷன் ஃப்ரம் கூகுள் பிளே ஸ்டோர் ஆர் ஆப் ஸ்டோர் அண்ட் என்ஜாய் யுவர் ஃபேவரட் ப்ரோக்ராம்ஸ் அண்ட் மியூசிக்.
1: பிரிய ஸ்ரோதாக்கൾ கேட்டுக்கொண்டிருக்கிறது ரேடியோ சாந்தனம் 90.4 FM கானவீதி. கேள்கூ, கேட்டுக்கொண்டே இருக்கூ ரேடியோ சாந்தனம் 90.4 FM. ஜெயில் புள்ளி. 1957 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ജയിൽപുള്ളി. വി സുബ്രഹ്മണ്യം സംവിധാനം നിർവഹിച്ച് മെരിലാൻഡ് സ്റ്റുഡിയോയിൽ നിർമ്മിച്ച നീല പ്രൊഡക്ഷൻസിന്റെ ജയിൽപുള്ളിയുടെ കഥയും സംഭാഷണവും മുട്ടത്തുവർക്കിയുടേതാണ്. തിരുനയിനാർ കുറിച്ച് രചിച്ച 12 ഗാനങ്ങൾക്ക് ബ്രദർ ലക്ഷ്മണൻ ഈണം നൽകി. നിത്യഹരിത നായകൻ പ്രേം നസീർ, മിസ് കുമാരി, ബഹദൂർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, എസ് പി പിള്ള, കോട്ടയം ശാന്ത എന്നിവർ തിരശീലയിൽ. മോഹനരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കമുകറ പുരുഷോത്തമനും ശാന്താപി നായരും ചേർന്നാണ്. ജൂൺ 21 ലോക സംഗീത ദിനമാണ്. പ്രിയ ശ്രോതാക്കൾക്കു വേണ്ടി

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ചിത്രം 1988 പുറത്തിറങ്ങിയ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒരു മലയാള ചലച്ചിത്രം. മോഹൻലാൽ, രഞ്ജിനി, നെടുമുടി വേണു, പൂർണ്ണ വിശ്വനാഥൻ, സുകുമാരി, ശ്രീനിവാസൻ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. ശ്രീനിവാസന്റെ കഥയെ ആസ്പദമാക്കി പ്രിയദർശൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. ഈ ചിത്രം പിന്നീട് ചോരി ചോരി എന്ന പേരിൽ ഹിന്ദിയിലും പുനർനിർമ്മിച്ചു. മലയാളത്തിലെ ജനപ്രീതി നേടിയ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായി ചിത്രം കണക്കാക്കപ്പെടുന്നു. മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രിയദർശൻ നേടി. ചിത്രത്തിലെ വിഷ്ണു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് മോഹൻലാൽ പ്രത്യേക ജൂറി അവാർഡ് നേടി. പരമ്പരാഗത ത്യാഗരാജകൃതിക്ക് കണ്ണൂർ രാജൻ സംഗീതം നൽകി. നെയ്യാറ്റിൻകര വാസുദേവനും MG ശ്രീകുമാറും ചേർന്ന് ജീവസ്വിറ്റതാക്കി. ആഭേരി രാഗത്തിലുള്ളതാണ് ഈ കീർത്തനം.

ಸಗಮ ಪನಿ ಸಾ ಗಮ ಪನಿ ಸಗ ಮ ಪನಿ ಸಗ ಮ ಪನಿ

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. വൈശാലി. എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയെ അടിസ്ഥാനമാക്കി ഭരതൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് വൈശാലി. 1988 പുറത്തിറങ്ങിയ ഈ ചിത്രം പുരാണകഥ അവതരിപ്പിക്കുന്ന ഏക ഭരതൻ ചിത്രമാണ്. മഹാഭാരതത്തിലെ ഒരു പുരാണകഥയെ ആസ്പദമാക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വരൾച്ച ബാധിച്ച ഒരു രാജ്യത്ത് മഴ പെയ്യ്ക്കാൻ വേണ്ടി ഒറ്റപ്പെട്ട ഒരു മുനിയെ വശീകരിക്കാൻ ചുമതലപ്പെട്ട ഒരു രാജകീയ വേശ്യയുടെ മകൾ അന്തിമ വഞ്ചനയ്ക്ക് വിധേയമാകുന്നതാണ് ഈ ദുരന്തകഥ. ഒ എൻ വി കുറുപ്പുമാഷിന്റെ വരികൾ, ബോംബെ രവിയുടെ സംഗീതം, ലതിക ടീച്ചറും ദിനേശും ചേർന്നുള്ള ആലാപനം, ശുദ്ധ സന്യാസി രാഗത്തിലുള്ള ആ ഗാനത്തിലേക്ക്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
6: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
5: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
6: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
7: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
8: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
7: ലോട്ടറി ഒന്നും അല്ല,
8: പിന്നെ
7: ചിട്ടിയാണ് അടിച്ചത്.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
10: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
10: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
10: 9446340979.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
10: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
9: Really, we can grow together.
11: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ എം ജി ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st prize 25,000 rupees, 2nd prize 5,000 rupees, 3rd prize 3,000 rupees, 4th prize 2,000 rupees, 5th prize 1,000 rupees. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 rupees മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
12: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
13: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
12: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
13: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
9: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
14: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
15: August 1 to September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
14: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
15: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
16: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
17: ചരിത്രത്തിൽ ഇന്ന് August 23, 6th സ്ഥാപിതമായതും ആദ്യ ഹൈഡ്രജൻ ബലൂൺ നിർമ്മിച്ചതും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ലോക്സഭ അംഗീകരിച്ചതുമൊക്കെ ഒരു August 23 ആയിരുന്നു. ഓഗസ്റ്റ് 23 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23 ഒന്നാം ലോക മഹായുദ്ധ സമയം ജപ്പാൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. തുടർന്ന് ചൈനയിലെ കിങ്ഡോവിൽ ബോംബാക്രമണം നടത്തിയത് ഇന്നേ ദിവസമായിരുന്നു. 1939 രണ്ടാം ലോക മഹായുദ്ധ സമയം റൊമാനിയയിലെ മൈക്കിൾ രാജാവ് നാസിപക്ഷക്കാരനായ ജനറൽ ആന്റോണി സ്കൂവിന്റെ സർക്കാരിനെ പിരിച്ചുവിട്ട് അദ്ദേഹത്തെ തടവിലാക്കി. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് രൂപീകൃതമായത് 1948 ഇന്നേ ദിവസമായിരുന്നു. ഐക്യവും പൊതുസാക്ഷിയും ക്രിസ്ത്യൻ സേവനവും തേടുന്ന 352 ആഗോള പ്രാദേശിക, ഉപപ്രാദേശിക, ദേശീയ, പ്രാദേശിക സഭകളുടെ ലോകമെമ്പാടുമുള്ള കൂട്ടായ്മയാണ് ഇത്. അറബ് ലീഗ് സ്ഥാപിതമായത് 1952 ഇന്നേ ദിവസമായിരുന്നു. 1783 ഇന്നേ ദിവസമായിരുന്നു ജാക്ലിസ് ചാർലിസും റോബർട്ട് ബ്രദേഴ്സും ചേർന്ന് പാരീസിൽ ആദ്യ ഹൈഡ്രജൻ ബലൂൺ നിർമ്മിച്ചത്. 1889 ഓഗസ്റ്റ് 23 ആദ്യമായി കപ്പലിൽ നിന്ന് കരയിലേക്കുള്ള കമ്പില്ല കമ്പി സന്ദേശം അയക്കപ്പെട്ടത്. സാൻ ഫ്രാൻസിസ്കോയിലെ ക്ലിഫ് ഹൗസിലുള്ള തീരദേശ റിസീവിംഗ് സ്റ്റേഷനിലേക്ക് ലൈറ്റ് ഷിപ്പ് നമ്പർ 70 നിന്നാണ് ഈ സന്ദേശം അയച്ചത്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിന്ന് ഓർബിറ്റർ ഭൂമിയുടെ ചിത്രം എടുത്തത് 1966 എന്നീ ദിവസമായിരുന്നു. അർമേനിയ USSR നിന്ന് പിരിഞ്ഞ് സ്വതന്ത്ര രാഷ്ട്രമായത് 1990 എന്നീ ദിവസമായിരുന്നു. ഓഗസ്റ്റ് 23 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ലോക്സഭ അംഗീകരിച്ചത്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേൽ 1947 ഇന്നേ ദിവസമായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായത്. ആധുനികതയെ മലയാള സാഹിത്യ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത പ്രശസ്ത മലയാള സാഹിത്യകാരൻ കെ അയ്യപ്പ പണിക്കർ, അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ഇന്ന്. 2006 ഓഗസ്റ്റ് 23 അദ്ദേഹം അന്തരിച്ചത്. സ്വതന്ത്ര ചിന്തകനും ഗ്രന്ഥകാരനുമായ വക്കം അബ്ദുൽ ഖാദറിന്റെ ചരമദിനമാണ് ഇന്ന്. 1976 ഓഗസ്റ്റ് 23 അദ്ദേഹം അന്തരിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനികളിൽ അധികം അറിയപ്പെടാത്ത ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ഗോരാഭായ് കത്തിയ. ഗോരാഭായ് കത്തിയ വെടിയേറ്റ് മരിച്ചത് 1942 ഇന്നേ ദിവസമായിരുന്നു.
16: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഭാഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യഹ തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണി നിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭ

സാംഗപദക്രമോപനിഷദൈഹി ഗായന്തിയം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ.

0: नमः। हरि ओम।
1: गतिर्भर्ता प्रभु साक्षी निवास शरणं सुहृत प्रभव प्रलय स्थानम् निधानं बीजम् अव्ययम् गतिर्भर्ता प्रभु साक्षी निवास शरणं सुहृत प्रभव प्रलय स्थानम् निधानं बीजम् अव्ययम् ज्ञानियं भक्तनं കർമ്മയോഗിയും ഒക്കെ ആരാധിക്കുന്ന ഭഗവാനെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഗതിഹി, ഗതി എന്ന് പറഞ്ഞാൽ കർമ്മഫലം എന്നർത്ഥം. കർമ്മഫലമായിരിക്കുന്നത് കർമ്മങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നതൊക്കെ ഞാൻ തന്നെയാണ് ഗതി. ഭർത്ത പോഷ്ട എല്ലാറ്റിനെയും പോഷിപ്പിക്കുന്നവനും ഞാനാകുന്നു. പ്രഭുഹു, പ്രഭു എന്ന് പറഞ്ഞ സ്വാമി. പ്രാണിനാം കൃതാകൃതസ്യ, പ്രാണികൾ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്ന ഈ വിഷയത്തിലൊക്കെ ഉള്ള സ്വാമി അത് ഭഗവാനാണ്. ഇങ്ങനെ തിരിച്ചറിഞ്ഞ് സമർപ്പിക്കാൻ സാധിക്കണം, അതാണ് ആശയം. ഒരു കർമ്മ വ്യാപാരത്തിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കർത്തൃത്വ ചിന്തയും ഭോക്തൃത്വ ചിന്തയുമാണ്. ഐ ആം ദി ഡൂവർ എന്ന് നമ്മൾ അങ്ങനെ അഭിമാനിക്കുകയാണ്. വാസ്തവത്തില് ഏറ്റവും സൂക്ഷ്മമായ കർമ്മങ്ങൾ ശരീരത്തിനകത്ത് നടക്കുന്നത് ശ്വാസോച്ഛ്വാസമായാലും ദഹന പ്രക്രിയയായാലും കിഡ്നിയുടെ ഫങ്ഷനിങ് ആയാലും അതുപോലെ ലിവറിന്റെ ഫങ്ഷനിങ് ആയാലും ഇനി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബ്രെയിനിന്റെ ഫങ്ഷനിങ് ആയാലും ഇതിലൊന്നിലും വാസ്തവത്തിൽ നമുക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. മനസ്സിലായില്ലേ? അതൊക്കെ വെൽ ഓർഗനൈസ്ഡ് ആണ്, ഭംഗിയായിട്ടത് നിർവഹിതമാവുന്നു. ഇനി പുറത്ത് നടക്കുന്ന ബഹുമുഖ കർമ്മങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ അതിലും നമുക്ക് വലിയ റോളൊന്നുമില്ല. എന്നിട്ടും പക്ഷെ ഒരു പുല്ല് നുള്ളിക്കളഞ്ഞിട്ട്, ഞാൻ പുല്ലൊക്കെ നുള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ അഭിമാനിക്കുന്നു. ഈ അഭിമാനത്തിന്റെ വൈചിത്യം ആലോചിച്ചാൽ, വിരലൊന്ന് ഇങ്ങനെ പിടിക്കണമെങ്കിൽ, പുല്ലുനുള്ളണമെങ്കിൽ ഇങ്ങനെ പിടിക്കണമല്ലോ, അതിന് ഉള്ളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടന്നിരിക്കണം? ഒരു നെറ്റ്വർക്ക് സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം എത്ര മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ടുണ്ട് എന്നറിയാമോ? ഇതൊക്കെ കൂലങ്കഷമായി പഠിച്ചാൽ നമുക്ക് പറയാനേ തോന്നില്ല എന്ത് ഞാൻ പുല്ലുനുള്ളി കേട്ടില്ലേ. അതിനു വേണ്ടുന്ന ഊർജം വേണം, അതൊന്നാമത്തെ കാര്യം. പിന്നെ മസിലുകൾക്ക് രണ്ട് ഫങ്ഷനിങ് ആണുള്ളത്, സങ്കോചിക്കുന്നു വികസിക്കുന്നു, കേട്ടില്ലേ. ഇങ്ങനെ അനവധി പ്രാവശ്യം സംഭവിക്കുമ്പോഴാണ് കുട്ടി പിടിക്കാൻ നമുക്ക് പറ്റുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഇവിടെ ഷോക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം, അതിനുള്ള മെസ്സേജസ് വരികയും പോവുകയും ചെയ്യണം. ടെലിഫോണിക് സിസ്റ്റത്തില് ഇപ്പൊ വയർലെസ് ആയിട്ടുണ്ട് എങ്കിലും പല സമയത്തും അതിനൊക്കെ ഛേദം വരാറുണ്ട്, മുറിവ് വരാറുണ്ട്. റേഞ്ച് ചിലപ്പോ പെട്ടെന്ന് റേഞ്ച് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് പോയി പിന്നെ പെട്ടെന്ന് തിരിച്ചു വന്നു, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ അങ്ങനെയൊന്നും സാമാന്യേനെ ഉണ്ടാവുന്നില്ല എന്ന് പറയാ. മനസ്സിലായില്ലേ? അപ്പൊ എനർജി, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, അതിനനുസരിച്ച് സങ്കോച വികാസം, ഇത് ഷ്രിങ്കാവണം, പിന്നെ എക്സ്പാൻഡ് ചെയ്യണം, ആകെ ഇത്രയും നടക്കുന്നുള്ളൂ. മനസ്സിലാവുന്നില്ലേ? അതിന്റെ പിറകിൽ പക്ഷെ ഒരുപാട് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് പറയും. അതൊക്കെ എങ്ങനെ ഞാനെന്ന് ചിന്തിക്കും, അവകാശപ്പെടും. ഇനി ദഹിപ്പിക്കുക എന്നുള്ള പ്രക്രിയ ആലോചിച്ചു കഴിഞ്ഞാൽ എത്രയേറെ ബാക്ടീരിയകളുടെ, അതാണ് ഈ ആന്റിബയോട്ടിക്

ഒട്ടിക്ക കഴിച്ചു കഴിയുമ്പോഴേക്ക് പിന്നെ ദഹനം പ്രോപ്പർ അല്ലാതാവും. കാരണം എന്താണ്? കടന്നുകൂടിയവരെയൊക്കെ തുരത്താൻ വേണ്ടിയാണ് കഴിച്ചത്. പക്ഷേ ഉപകാരം ചെയ്യുന്നതിനെയും കൊന്നു കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പുളിച്ച തൈര് അത് കുറച്ച് കുടിച്ചോളൂ എന്ന് പറയാം. ദഹനം ശരിയാവട്ടെ, ആന്റിബയോട്ടിക് ഒക്കെ കഴിച്ചു കഴിഞ്ഞാല്. അപ്പൊ ആരാ ജോലി എടുക്കുന്നത്? നല്ലൊരു ശതമാനം ജോലി ചെയ്യുന്നത് ബാക്ടീരിയകളാണ്. ഇങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ മൂഡ് ചേഞ്ചിനും ബാക്ടീരിയകൾക്ക് പങ്കുണ്ട് അത്രേ. ഇതിലുള്ള അവകാശവാദം അത് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കട്ടെ. കേട്ടില്ലേ? അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെയുള്ള ചിത്രീകരണം. ഗതിർഭർത്ത പ്രഭു സാക്ഷി. ഇനിയോ പ്രാണിനാം കൃതാകൃതസ്യ സാക്ഷി വിറ്റ്നസ് നിവാസഹ. നിവാസഹ എന്ന് പറഞ്ഞാല് നിവസന്തി യസ്മിൻ. യാതൊന്നിലാണോ എല്ലാം നിവസിക്കുന്നത്? ആധാര തത്വം, അതും ഭഗവാനാണ്. ശരണം, ശരണം എന്ന് പറഞ്ഞാൽ ശരണമായിട്ട് ഭവിക്കുക എന്നൊക്കെ, സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നത് എന്നാണ് ശരണ ശബ്ദത്തിന് അർത്ഥം. ശീര്യതെ, ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നത്. ശരണനും ഭഗവാനാണ്. പിന്നെയോ സുഹൃത്ത്. സുഹൃത്ത് എന്ന് പറഞ്ഞ പ്രത്യുപകാര അനപേക്ഷഹാസൻ ഉപകാരി. എന്തെങ്കിലും പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ, ഒരു പ്രത്യുപകാരവും പ്രതീക്ഷിക്കാതെ ഉപകാരം ചെയ്തുകൊണ്ടേയിരിക്കുന്നു സർവേശ്വരൻ നമ്മുടെ ജീവിതത്തിലുടനീളം. അതുകൊണ്ട് ഭഗവാൻ സുഹൃത്താണ്. പ്രഭവ പ്രളയസ്ഥാനം. പ്രഭവം ഉത്പത്തി, പ്രളയം വിലയനം. ഇതിന്റെ രണ്ടിന്റെയും സ്ഥാനം ഭഗവാനാണ്. ഉത്പത്തിക്കും വിലയനത്തിനും സോഴ്സ് ഉറവിടം. പ്രഭവ പ്രളയസ്ഥാനം. നിധാനം, നിധാനം നിക്ഷേപ കാലാന്തര ഉപഭോഗ്യം പ്രാണിനാം. കാലാന്തരത്തിൽ പ്രാണികൾക്ക് ഉപയോഗിക്കാനുള്ള വാസനകളാകുന്നു നിധാനം. ബീജം പ്രരോഹകാരണം, വീണ്ടും വളർന്ന് വലുതാവുന്നതിന് ഉള്ള സാധ്യതയായിട്ടിരിക്കുന്ന ബീജം. ഏഴാം അധ്യായത്തിൽ നമ്മൾ ബീജത്തെ കുറിച്ച് കണ്ടു. ഏഴാം അധ്യായത്തിൽ കണ്ട ബീജം എന്താണ്? ബീജം നാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം. സനാതന ബീജം എന്നാണ് അവിടെ പരിചയപ്പെട്ടത്. നിധാനം ബീജം. അവ്യയം, അവ്യയം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്. യാവത് സംസാരഭാവിത്വാത് നഹി അബീജം കിഞ്ചിത് പ്രരോഹതി. എത്ര സംസാരം ആവർത്തിക്കുമ്പോഴും ഇത് തീർന്നു പോകുന്നില്ല എന്ന് പറയാം. വീണ്ടും അനേക കോടി പ്രപഞ്ചങ്ങൾക്ക് കാരണമാകുന്നു. ന വേദീതി ഗമ്യതി ഗമ്യതെ, ഒരിക്കലും നശിക്കുന്നില്ല. ഇപ്രകാരം ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത് പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജം അവ്യയം. ഇപ്പൊ കർമ്മയോഗിയുടെ ഗതിസ്ഥാനം അത് ഭഗവാനാണ്. ഭക്തന്റെ ഭർത്താവും പ്രഭുവും സാക്ഷിയും ഭഗവാനാണ്. അതുപോലെ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഉത്പത്തിസ്ഥിതി ലയങ്ങൾക്ക് കാരണമായിട്ടുള്ള ആധാരമായിട്ടുള്ള സത്യം ഭഗവാനാണ്. ഇങ്ങനെ എല്ലാവർക്കും പരമ ആശ്രയമായിട്ട് ഭഗവാനെ ഇവിടെ പരിചയപ്പെടുത്തി തരുന്നു. തത്വജിജ്ഞാസുവായ ഏകാന്ത പഥികനും ഈ സർവേശ്വരൻ തന്നെയാണ് ആശ്രയം. അനുഗ്രഹദാതാവായി ദിശാബോധം നൽകുന്ന പ്രഭുവും മറ്റൊരാളല്ല. ഇങ്ങനെയുള്ള ഭഗവാനെ ആലോചിച്ച് കൊച്ചുകുട്ടി പ്രാരബ്ധങ്ങളുടെ സങ്കടക്കടലിൽ മുങ്ങി താഴാതിരിക്കൂ. പകരം ഈ പ്രഭുവിന്റെ സജീവ സാന്നിധ്യത്തെ എപ്പോഴും പരിഗണിച്ച് സ്വസ്ഥരായിരിക്കൂ. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ.

0: ओम शांति शांति शांति।
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈ സെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി EMI, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈ സെൽ, ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ലോകകപ്പ്. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരെ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടന്ന ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം സമാപിച്ചു. ബ്രിക്സ് കായിക സംയുക്ത പ്രഖ്യാപനം സമവായത്തിലൂടെ അംഗീകരിച്ചാണ് യോഗം സമാപിച്ചത്. സംഭാഷണം, പരസ്പര ബഹുമാനം, ഉൾക്കൊള്ളൽ എന്നിവയിലൂടെ കായിക രംഗത്ത് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ പ്രതിബദ്ധത പ്രഖ്യാപനം വീണ്ടും ഉറപ്പിക്കുന്നു. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സമാപന ഘോഷയാത്ര 30-ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
1: കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും പാരമ്പര്യവും കലാപൈതൃകവും വിനോദസഞ്ചാര സാധ്യതകളും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തവണത്തെ ഓണാഘോഷം ഒരുക്കിയിരിക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. നടി ശോഭനയുടെ നൃത്തപരിപാടിയും ഉദ്ഘാടന ദിവസം അരങ്ങേറും. വിവിധ വേദികളിലായി 340-ലേറെ പരിപാടികളാകും അരങ്ങേറുക. സംസ്ഥാനതല ഓണാഘോഷത്തിന്റെ ഭാഗമായി മാത്രം 3000-ത്തോളം കലാകാരന്മാരും അണിയറ പ്രവർത്തകരും പങ്കെടുക്കും. വിവിധ ജില്ലകളിലും 100-ക്കണക്കിന് വേദികളാണ് സജ്ജമാകുന്നത്.
0: സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ മുന്നോടിയായുള്ള പതാകയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. കോവളത്ത് നിന്ന് ആരംഭിച്ച പതാക ഘോഷയാത്ര ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷം കനകക്കുന്നിൽ സമാപിച്ചു. തുടർന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് ഓണ പതാക ഉയർത്തി. ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം മന്ത്രി സി പി ജോണും നഗരത്തിലെ ഇലൂമിനേഷന്റെ സ്വിച്ച് ഓൺ മന്ത്രി കെ മുരളീധരനും നിർവഹിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം 30-ന് പമ്പാനദിയിൽ നടക്കും. ജലോത്സവം ഉച്ചയ്ക്ക് 1:30 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, എം പിമാർ, എം എൽ എമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ജലഘോഷയാത്രയ്ക്ക് ശേഷം വൈകിട്ട് 3:00 മുതൽ

മത്സര വള്ളംകളി നടക്കും. സംസ്ഥാനത്ത് കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റിന് പുറമെ നേരിട്ട് പണം നൽകിയും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ ഒരു തടസ്സവുമില്ലെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കർഷക ചന്തകളിൽ പണമിടപാട് ഡിജിറ്റൽ സംവിധാനത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തിയെന്ന തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ്. കൃഷിവകുപ്പിന്റെ ഓണച്ചന്തകളിൽ എത്തുന്ന ഉപഭോക്താക്കൾക്ക് ഇടപാടുകൾ കൂടുതൽ വേഗത്തിലും സൌകര്യപ്രദവുമായും നടത്തുന്നതിനാണ്

0: ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ ഇക്കാര്യം പരിഗണിക്കുമെന്നും മൂവാറ്റുപുഴക്കാരുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം കാണുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കുടുംബശ്രീ ഓണം വിപണനമേളയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ചെങ്ങോട്ടുകാവിൽ മന്ത്രി KM ഷാജി നിർവഹിച്ചു. വിപണനമേളകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പ്രവീൺകുമാർ MLA അധ്യക്ഷനായി. ടൂറിസം വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും DTPC ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിൽ വിളംബര ജാഥ നടന്നു. കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ച ജാഥയിൽ വിവിധ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ, കായിക പ്രകടനങ്ങൾ തുടങ്ങിയവ അകമ്പടി ചേർന്നു. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. സെമിഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് ഈ മത്സരം ജയിക്കേണ്ടത് അനിവാര്യമാണ്. മത്സരം രാത്രി 10:30 ആരംഭിക്കും. ശ്രീലങ്കയ്ക്കെതിരെ കൊളംബോയിൽ നടക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ ഒന്നാം ദിവസം കളി അവസാനിക്കുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കായി ദേവ്ദത്ത് പടികൽ സെഞ്ചുറി നേടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓണത്തിന് AAY കാർഡുടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ August 31 വരെ വിതരണം ചെയ്യും. മിൽമ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം, വിപണന ശൃംഖല ശക്തിപ്പെടുത്തൽ എന്നിവ ലക്ഷ്യമിട്ട് മിൽമ തിരുവനന്തപുരം യൂണിയൻ 4 പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും നടിയും അവതാരകയുമായ മീനാക്ഷി അനൂപും ചേർന്നാണ് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയത്. പനീർ പോപ്സ് ചെട്ടിനാട്, പനീർ പോപ്സ് പെരിപെരി, സ്വീറ്റൻഡ് യോഗത്ത്, ബ്ലൂബെറി യോഗത്ത് എന്നിവയാണ് പുതിയ ഉൽപ്പന്നങ്ങൾ. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിക്കും. ഉത്രാട ദിനത്തിൽ രാവിലെ 5 മണിക്ക് ദർശനത്തിനായി നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 നട അടയ്ക്കും. തിരുവോണനാളിൽ ജോലിക്ക് വേണ്ടി മാറി നിൽക്കുന്നവർക്കടക്കം സദ്യ കൊടുക്കേണ്ട ബാധ്യത ദേവസ്വം ബോർഡിനുണ്ടെന്നും അതിനാലാണ് ഈ വർഷം മുതൽ ശബരിമലയിൽ തിരുവോണനാളിൽ ദേവസ്വം ബോർഡ് സദ്യ നടത്താൻ തീരുമാനിച്ചതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJയകുമാർ പറഞ്ഞു. കായികരംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം വിശാഖപട്ടണത്ത് സമാപിച്ചു. സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെ കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റോ പണമോ നൽകി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് തടസ്സമില്ലെന്ന് മന്ത്രി TC സിദ്ദിഖ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ബോംബെ രവി സംഗീതം നൽകി. യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം സർഗം.

0: ஆடுவாள்.
1: ரேடியோ சாந்தனம் 90.4 FM. Stay tuned.

ഇറങ്ങിയെത്തി റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഒരു മിനിറ്റ്, ഒന്ന് ചോദിച്ചോട്ടെ, ഓണം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? അതോ നമ്മളാണോ മാറിയത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം

തിരുവോണ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM സമ്മാനിക്കുന്നു ഓണനാടകം കാലം കടന്നൊരു ഓണക്കഥ. ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ടം ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമൂട്, കൊല്ലം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടിമൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം.

തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ ബഹിരാകാശ ദിനത്തിൽ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പ് സിഇഒമാരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. ചെലവിന്റെ കാര്യത്തിൽ ഇന്ത്യ മത്സരക്ഷമമാണെന്നും മികച്ച പ്രതിഭകൾ രാജ്യത്തുണ്ടെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. വിശാഖപട്ടണത്ത് നടന്ന ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിൽ സംയുക്ത പ്രഖ്യാപനത്തിന് അംഗീകാരം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സമാപിച്ച യോഗത്തിൽ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അംഗരാജ്യങ്ങൾ തമ്മിൽ കായിക സഹകരണം ശക്തമാക്കാൻ ഉദയ്പൂരിൽ നടക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ പരമ്പരാഗത കായിക ഇനങ്ങളുടെ പ്രദർശനത്തിനായി ഒക്ടോബറിൽ അഹമ്മദാബാദിൽ പ്രത്യേക കായികമേളയും സംഘടിപ്പിക്കും. H1N1 വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. നിലവിൽ ഇൻഫ്ലുവൻസ രോഗം പരത്തുന്ന ഇനം വൈറസുകൾക്ക് കഴിഞ്ഞ വർഷം മുതൽ വാക്സിൻ ലഭ്യമാണെന്നും ശാസ്ത്രജ്ഞർ അറിയിച്ചു. രോഗവ്യാപനം നിരീക്ഷിച്ചു വരികയാണെന്നും ICMR വ്യക്തമാക്കി. ആഗോളതലത്തിൽ നൂതനാശയങ്ങൾ, സാങ്കേതികവിദ്യ, പ്രതിഭകൾ എന്നിവയുടെ കേന്ദ്രമായി ഇന്ത്യ മാറുകയാണെന്നും രണ്ടാം നിര മൂന്നാം നിര നഗരങ്ങളിലെ യുവാക്കൾക്ക് പുതിയ കാലത്തെ തൊഴിലുകൾക്ക് ആവശ്യമായ നൈപുണ്യം നേടാനുള്ള അവസരം ലഭിക്കേണ്ടതുണ്ടെന്നും കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. രാജ്യവ്യാപക ക്ലൌഡ് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസന സംരംഭത്തിന്റെ സമാരംഭ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷൻ ആമസോൺ വെബ് സർവീസുമായി സഹകരിച്ചാണ് പദ്ധതി ഒരുക്കുന്നത്. യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണത്തിലെ സ്വയം പര്യാപ്തത രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ സുപ്രധാനമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കൊൽക്കത്തയിൽ പൊതുമേഖലാ പ്രതിരോധ കപ്പൽ നിർമ്മാണ സ്ഥാപനങ്ങളുടെ വിവിധ പദ്ധതികളുടെ ഭൂമിപൂജ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: ഓപ്പറേഷൻ സിന്ദൂർ കെ ദൌറാൻ ദുനിയാ നെ ഭാരത് കെ ഇൻഡിജിനസ് സ്വദേശി ഹത്യാർ പ്രണാലിയോ കി ക്ഷമത കോ ബി ദേഖാ ഹൈ ഓർ ആഗേ ബി രക്ഷാ മന്ത്രാലയ കെ സാത്ത് ഹമാരെ ലാബ് ഹമാരെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഓർ പ്രൈവറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് മിൽക്കർ അപ്നി സേനാവോ കോ ഇൻഡിജിനസ് പ്ലേറ്റ്ഫാർം സെ ലാബ് കർനെ മേ കോയി കസർ നഹീ ഛോഡേംഗേ യഹ ബാത് മേ വിശ്വാസ് കെ സാത്ത് കഹ സക്താ ഹൂം.
0: ഇന്ത്യയെ ഭാവിയിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഈ മേഖലയിൽ ഗുണനിലവാരമുള്ള സേവനങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ടെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ 4 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ജപ്പാനിലേക്ക് തിരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ജപ്പാൻ സാമ്പത്തിക മന്ത്രി ആഗസാവ റിയോസെ, വ്യവസായ പ്രമുഖർ, ജപ്പാൻ ബിസിനസ് ഫെഡറേഷൻ പ്രതിനിധികൾ എന്നിവരുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തും. 200 അംഗ ബിസിനസ് പ്രതിനിധി സംഘവും മന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. ഗോത്രഭാഷ, മ്യൂസിയം എന്നീ വിഷയത്തിലെ 3 ദിവസത്തെ ദേശീയ സമ്മേളനത്തിന് നാളെ കർണാടകയിലെ മൈസൂരുവിൽ തുടക്കമാകും. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗോത്രഭാഷകളുടെ രേഖപ്പെടുത്തൽ, സംരക്ഷണം, പുനരുജ്ജീവനം എന്നിവ 3 ദിവസത്തെ സമ്മേളനം ചർച്ച ചെയ്യും. അമേരിക്ക കാനഡ വ്യാപാര ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമായി. അമേരിക്കൻ കർഷകർക്കുമേൽ കാനഡ ഉയർന്ന ചുങ്കം ചുമത്തുകയാണെന്ന് ആരോപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡ അമേരിക്കയുടെ സംസ്ഥാനമായി മാറണമെന്ന് ആവർത്തിച്ചു. അതേസമയം അമേരിക്കയുടെ ആവശ്യങ്ങൾ അന്യായവും സാമ്പത്തികമായി കാനഡയ്ക്ക് തിരിച്ചടി സൃഷ്ടിക്കുന്നതുമാണെന്ന് പ്രധാനമന്ത്രി മാർക്ക് കാർണി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ഘോഷയാത്ര ഈ മാസം 30 ഉപരാഷ്ട്രപതി

0: രാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഈ മാസം 30-ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് മറ്റന്നാൾ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. AAY കാർഡുടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഈ മാസം 31 വരെ വിതരണം ചെയ്യും. ഓണപൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28-ന് നട അടയ്ക്കും. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം പുരുഷ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റിന് 300 റൺസ് എന്ന നിലയിൽ. കൊളംബോയിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയ്ക്കായി ദേവദത്ത് പടിക്കൽ സെഞ്ചുറി നേടി. ഇന്ത്യ ജയിച്ച ആദ്യ ടെസ്റ്റിലും ദേവദത്ത് സെഞ്ചുറി അടിച്ചിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ കരുത്തു കാട്ടാനൊരുങ്ങുകയാണ് മലയാളി താരങ്ങൾ. ഇക്കൊല്ലത്തെ ഗെയിംസിൽ മത്സരിക്കുന്ന 492 ഇന്ത്യൻ താരങ്ങളുടെ പട്ടിക കേന്ദ്ര കായിക മന്ത്രാലയം പുറത്തുവിട്ടിരുന്നു. 28 പേർ മലയാളികളാണ്. ഒരു റിപ്പോർട്ട്.
1: സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിലാണ് ഏഷ്യൻ ഗെയിംസ്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മലയാളി താരങ്ങളാണ് ഇന്ത്യയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, നീന്തൽ തുടങ്ങിയ പ്രധാന ഇനങ്ങളിലെല്ലാം മലയാളി സാന്നിധ്യമുണ്ട്. ലോങ് ജമ്പിൽ മുരളി ശ്രീശങ്കർ, ആൻസി സോജൻ, റിലേയിൽ മുഹമ്മദ് അഷ്ഫാഖ്, മനു ടി സജി, അൻസാ ബാബു, 800 മീറ്ററിൽ മുഹമ്മദ് അഫ്സൽ പുള്ളിക്കാലത്ത്, ഡെക്കാത്തലണിൽ തൌഫീഖ് നൌഷാദ് എന്നിവർ ട്രാക്കിലിറങ്ങും. ബാഡ്മിന്റണിൽ ട്രീസ ജോളി, അർജുൻ എം ആർ, ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ തുടങ്ങിയവർ ഗെയിംസ് ഇനങ്ങളിലെ മിന്നും താരങ്ങളാണ്. നീന്തലിൽ സജൻ പ്രകാശ് ഇന്ത്യയുടെ കരുത്തുറ്റ മെഡൽ പ്രതീക്ഷയാണ്. രാജ്യത്തിന് മെഡൽ സമ്മാനിക്കുമെന്ന് ഉറപ്പിച്ചാണ് ഓരോ മലയാളി താരവും ജപ്പാൻ ഏഷ്യൻ ഗെയിംസിനായി തയ്യാറെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വനിതാ ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. രാത്രി 10:30 മത്സരം. സെമിഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് ജയം അനിവാര്യമാണ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സാമ്പത്തിക തർക്കം രൂക്ഷമായി. എണ്ണക്കടത്ത് ശൃംഖലകൾ, സാമ്പത്തിക ഇടപാടുകൾ, വിദേശ കപ്പൽ രജിസ്ട്രികൾ എന്നിവ ലക്ഷ്യമിട്ട് ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക അച്ചടക്ക നടപടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ അമേരിക്കൻ ഉപരോധ ഭീഷണികൾ തള്ളിക്കളഞ്ഞ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി ഇറാൻ ജനതയോട് അമേരിക്ക ബഹുമാനത്തോടെ പെരുമാറണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന പായക്കപ്പലായ INS സുദർശിനി ലോകായൻ 26 സമുദ്ര പര്യടനത്തിന്റെ ഭാഗമായി പോർച്ചുഗലിലെ ലിസ്ബണിൽ എത്തിച്ചേർന്നു. 7 മാസത്തെ പര്യടനത്തിനിടെ കപ്പൽ സന്ദർശിക്കുന്ന 15-ാം തുറമുഖമാണിത്. പോർച്ചുഗീസ് നാവികസേന ഉദ്യോഗസ്ഥർ, ഇന്ത്യൻ സമൂഹം എന്നിവരുമായി കപ്പലിലെ ഉദ്യോഗസ്ഥരും കേഡറ്റുകളും ആശയവിനിമയം നടത്തും. ഇന്ത്യയുടെ സമുദ്രബന്ധം കൂടുതൽ ശക്തമാക്കാനും ആഗോളതലത്തിൽ സൌഹൃദ സന്ദേശം പ്രചരിപ്പിക്കാനുമാണ് പര്യവേക്ഷണം ലക്ഷ്യമിടുന്നത്. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് സമാപനം. കായിക സഹകരണത്തിനുള്ള സംയുക്ത പ്രഖ്യാപനത്തിന് അംഗരാജ്യങ്ങളുടെ അംഗീകാരം. രാജ്യത്ത് H1N1 വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്ന് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. പുതിയ കാലത്തെ തൊഴിലുകൾക്ക് ആവശ്യമായ നൈപുണ്യം രണ്ടാം നിര, മൂന്നാം നിര നഗരങ്ങളിലെ യുവാക്കൾക്കും ലഭ്യമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. കേരളത്തിൽ ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം പുരുഷ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റിന് 300 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി. യുവവാണി.

0: ಸಾಹಿತಿ.
1: യുവസാഹിതിയിൽ ഇന്ന് അഞ്ജു ജിജോ എഴുതി അവതരിപ്പിക്കുന്ന കഥ

0: സ്വന്തം മാതാപിതാക്കളെ പോലും ഒരു നോക്ക് കാണുവാൻ സാധിക്കാതെ ഭർത്താവിന്റെ വീട്ടിൽ അടിച്ചമർത്തപ്പെടുന്ന ഹതഭാഗ്യരായ സ്ത്രീകളുടെ ദീനരോദനമാണ് എന്നെ ഈ കഥ എഴുതാൻ പ്രേരിപ്പിച്ചത്.
1: അണഞ്ഞുപോയൊരു ദീപനാളം.
2: Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhunam 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ

ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്. ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക് നസീം സിഗ്നേച്ചർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

അമൃതസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഇതെന്തൊരു ശല്യം. ഓണനായിങ്ങെത്തി റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റെഡി ആണോ? ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചോട്ടെ, ഓണം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? അതോ നമ്മളാണോ മാറിയത്? ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? കാലം കടന്നൊരു യാത്ര.

തിരുവോണ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM സമ്മാനിക്കുന്നു ഓണനാടകം കാലം കടന്നൊരു ഓണക്കഥ. ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ടം ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും.

രാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഹായ്, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മൂന്ന് ഉപദേശങ്ങൾ, ഇതാണ് ഇന്നത്തെ കഥ. പണ്ട് റോമിൽ ടോംസ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ബുദ്ധിമാനും ന്യായാധിപനുമായിരുന്നു. കുറ്റവാളികൾക്ക് കഠിനമായ ശിക്ഷ നൽകിയിരുന്നത് കാരണം രാജ്യത്ത് ക്ഷേമവും സമൃദ്ധിയും കളിയാടി. ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഒരു കച്ചവടക്കാരൻ വന്നു. രാജാവിന് ഇഷ്ടപ്പെട്ട ചില സാധനങ്ങൾ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞാണ് അയാൾ കൊട്ടാരത്തിനകത്ത് പ്രവേശിച്ചത്. കച്ചവടക്കാരനെ കണ്ട രാജാവ് ചോദിച്ചു, നിന്റെ പക്കൽ വിശിഷ്ടമായ എന്താണ് വിൽപ്പനയ്ക്കുള്ളത്? മഹാരാജാവേ, എന്റെ പക്കൽ ഏറ്റവും വിലപിടിപ്പുള്ള മൂന്ന് ഉപദേശങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത്, കച്ചവടക്കാരൻ പറഞ്ഞു. എന്ത് വിലയാകും? രാജാവ് ചോദിച്ചു. 1000 സ്വർണ നാണയങ്ങൾ, കച്ചവടക്കാരൻ മറുപടി പറഞ്ഞു. ഞാൻ തരുന്ന ഉപദേശങ്ങൾ പ്രയോജനപ്പെട്ടില്ല എങ്കിൽ സ്വർണ നാണയങ്ങൾ മടക്കിത്തരാം, കച്ചവടക്കാരൻ തുടർന്ന് പറഞ്ഞു. കച്ചവടക്കാരൻ ഉപദേശങ്ങൾ ഓരോന്നായി പറഞ്ഞു. 1, ഓരോ കാര്യങ്ങളും വളരെ ബുദ്ധിപൂർവം ആലോചിച്ച് ചെയ്യുക. 2, രാജപാത ഉപേക്ഷിച്ച് ഇടവഴികളിൽ കൂടി സഞ്ചരിക്കരുത്. 3, വൃദ്ധനായ ഭർത്താവും യുവതിയായ ഭാര്യയും കഴിയുന്ന വീട്ടിൽ അതിഥിയായി കൂടരുത്. കച്ചവടക്കാരന്റെ 3 ഉപദേശങ്ങൾ രാജാവിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. രാജാവ് കച്ചവടക്കാരന് 1000 സ്വർണ നാണയങ്ങൾ കൊടുത്ത് പറഞ്ഞയച്ചു. കച്ചവടക്കാരൻ പോയതിനു ശേഷം ഈ 3 ഉപദേശങ്ങളും രാജാവ് കൊട്ടാരത്തിൽ വലുതായി എഴുതി വച്ചു. രാജാവിന് വളരെയധികം ശത്രുക്കളുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും രാജാവിനെ വധിക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. അവർ കൊട്ടാരം ചുരകനെ സമീപിച്ച് കുറെ സ്വർണ നാണയങ്ങൾ കൊടുത്ത ശേഷം ഷേവ് ചെയ്യുമ്പോൾ രാജാവിന്റെ കഴുത്ത് അറുക്കണമെന്ന് പറഞ്ഞു. ചുരകൻ സമ്മതിച്ചു. ചുരകൻ രാജാവിനെ ഷേവ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ കൊട്ടാരത്തിന്റെ മുമ്പിൽ എഴുതി വച്ചിരുന്ന വാക്യങ്ങളിൽ പതിഞ്ഞു. ഓരോ കാര്യവും ബുദ്ധിപൂർവം ആലോചിച്ച് ചെയ്യുക. ചുരകൻ ആ വാക്യങ്ങൾ അധികം പ്രാവശ്യം വായിച്ചു. അയാൾ സ്വയം ചിന്തിച്ചു, ഞാൻ രാജാവിനെ വധിച്ചാൽ എനിക്ക് അതുകൊണ്ട് ദോഷമല്ലേ ഉണ്ടാവുകയുള്ളൂ. കത്തി അയാളുടെ കയ്യിൽ നിന്നും താഴെ വീണു. കത്തി താഴെ വീഴാൻ എന്താണ് കാരണം എന്ന് രാജാവ് അന്വേഷിച്ചു. എന്താ, നിനക്ക് വല്ല അസുഖവുമുണ്ടോ? ചുരകൻ രാജാവിന്റെ പാദങ്ങളിൽ വീണു പറഞ്ഞു, തിരുമനസ്സെ ക്ഷമിക്കണം, ഷേവ് ചെയ്യുമ്പോൾ അങ്ങയുടെ കഴുത്തറക്കണമെന്നും പറഞ്ഞ് ശത്രുക്കൾ എനിക്ക് കുറെ സ്വർണ നാണയങ്ങൾ തന്നു. എന്നാൽ കൊട്ടാരത്തിൽ എഴുതി

0: വെച്ചിരിക്കുന്ന ഈ വാക്യങ്ങൾ എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. അങ്ങനെ കച്ചവടക്കാരന്റെ ആദ്യത്തെ ഉപദേശം രാജാവൻ ജീവനെ രക്ഷിച്ചു. ശത്രുക്കളുടെ ആദ്യത്തെ വധശ്രമം അങ്ങനെ പരാജയപ്പെട്ടു. ശത്രുക്കൾ വീണ്ടും രാജാവിനെ വധിക്കുവാൻ വേണ്ടി അവസരം പാർത്തിരുന്നു. രാജാവ് യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന ഒരു ഇടവഴിയിൽ അവർ ഒളിച്ചിരുന്നു. സാധാരണ രാജാവ് ഈ ഇടവഴിയിൽ കൂടിയാണ് വരാറുള്ളത്. ഇടവഴിയിൽ എത്തിയപ്പോൾ രാജാവിന് കച്ചവടക്കാരന്റെ രണ്ടാമത്തെ ഉപദേശം ഓർമ്മ വന്നു. രാജപാത ഉപേക്ഷിച്ച് ഇടവഴിയിൽ കൂടി സഞ്ചരിക്കരുത്. രാജാവ് ഉടനെ അനുചരന്മാരോട് പറഞ്ഞു, ഞാൻ ഇടവഴിയിൽ കൂടി സഞ്ചരിക്കുകയില്ല. എന്നാൽ രാജാവിന്റെ കൂടെ ഉണ്ടായിരുന്ന കുറെ ആളുകൾ ഇടവഴിയിൽ കൂടി തന്നെ കൊട്ടാരത്തിലേക്കു നീങ്ങി. അവരെ ശത്രുക്കൾ കൊന്നുകളഞ്ഞു. അവർ കൊല്ലപ്പെട്ട വാർത്ത രാജാവിനെ വളരെയധികം വേദനിപ്പിച്ചു. അങ്ങനെ രണ്ടാമത്തെ ഉപദേശവും രാജാവിനെ മരണത്തിൽ നിന്നും രക്ഷിച്ചു. ശത്രുക്കൾ പിന്മാറിയില്ല. രാജാവിനെ എങ്ങനെയെങ്കിലും വധിക്കണമെന്നവർ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവ് ഒരു ഗ്രാമത്തിൽ പര്യടനം നടത്താൻ തീരുമാനിച്ചു. ഈ അവസരം ശരിക്കും പ്രയോജനപ്പെടുത്താൻ തന്നെ ശത്രുക്കൾ തയ്യാറായി. അവർ രാജാവ് താമസിക്കുന്ന മാളികയൊക്കെ ഒന്ന് നേരത്തെ കണ്ടുപിടിച്ചു രാജാവിനെ വധിക്കാൻ വേണ്ട ഏർപ്പാടുകളും ചെയ്തു. രാജാവ് ആ മാളികയിൽ എത്തി. അപ്പോൾ തന്നെ കച്ചവടക്കാരന്റെ മൂന്നാമത്തെ ഉപദേശം അദ്ദേഹത്തിന് ഓർമ്മ വന്നു. വൃദ്ധനായ ഭർത്താവും യുവതിയായ ഭാര്യയും താമസിക്കുന്നിടത്ത് അതിഥിയായി കൂടരുത്. യഥാർത്ഥത്തിൽ ആ മാളികയിൽ താമസിച്ചിരുന്നത് വൃദ്ധനായ ഭർത്താവും യുവതിയായ ഭാര്യയും തന്നെ ആയിരുന്നു. ഇതറിഞ്ഞ രാജാവ് മറ്റൊരിടത്ത് താമസിച്ചു. എന്നാൽ രാജാവിന്റെ അനുയായികളിൽ ചിലർ ആദ്യത്തെ മാളികയിൽ തന്നെ കൂടി. അവരെല്ലാം ശത്രുക്കളുടെ ചതിക്കിരയായി ജീവൻ വെടിഞ്ഞു. അങ്ങനെ കച്ചവടക്കാരന്റെ മൂന്നാമത്തെ ഉപദേശവും രാജാവിനെ രക്ഷിച്ചു. മൂന്ന് ഉപദേശങ്ങളുടെയും വില രാജാവിന് ശരിക്കും മനസ്സിലായി. കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇവിടെ തീരുകയാണ്. അടുത്ത കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഗസ്റ്റ് ഓഫ് ദി ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: യാത്രയെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. വർഷം 1987 ജൂൺ മാസത്തെ ഒരു തണുത്ത പ്രഭാതം. പുറത്തെ കോരിച്ചൊരിയുന്ന മഴയുടെ സുഖത്തിൽ മൂടി പുതച്ചു കിടന്നുറങ്ങുകയാണ് ഈണങ്ങളുടെ സംവിധായകൻ രവീന്ദ്രൻ മാഷ്. കിടക്കയ്ക്ക് തൊട്ടടുത്ത ടേബിളിലിരുന്ന ലാൻഡ് ഫോൺ ശബ്ദിക്കുന്നു. തണുത്ത വെളുപ്പാൻകാലത്തിൻ്റെ സുഖത്തിൽ ഉറക്കത്തിലായിരുന്ന രവീന്ദ്രൻ അസ്വസ്ഥതയോടെ ഫോൺ എടുക്കുന്നു. അങ്ങേ തലക്കിൽ സംവിധായകൻ V.R. ഗോപിനാഥ്. താൻ ഒരുക്കുന്ന പുതിയ പടത്തിന്റെ പാട്ടുകൾക്ക് ഈണങ്ങൾ ഒരുക്കണം. അത് ഈ കൊച്ചു വെളുപ്പാൻകാലത്താണോ വിളിക്കുന്നത് എന്ന് രവീന്ദ്രൻ ചോദിക്കാൻ തുടങ്ങും മുമ്പേ മാഷിന്റെ മനസ്സ് കണ്ടിട്ടെന്ന പോലെ ഗോപിനാഥ് പറഞ്ഞു, "മാഷെ, ഈ സുപ്രഭാതത്തിൽ വിളിക്കാൻ കാരണമുണ്ട്. രഞ്ജിത്തിന്റെ കഥയ്ക്ക് ഞാൻ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേര് 1 മെയ് മാസപ്പുലരിയിൽ എന്നാണ്. ഇതിൽ കവി P.ഭാസ്കരൻ എഴുതിയ പാട്ടിലെ പല്ലവിയുടെ തുടക്കം 'പുലർകാല സുന്ദര സ്വപ്നത്തിൽ' എന്നാണ്. പടത്തിന്റെ പേരിലും ഗാനത്തിലും എല്ലാം പുലരിയാണ്. അതുകൊണ്ട് മാഷിന്റെ ഈണത്തിലും സുപ്രഭാതത്തിന്റെ പുലർക്കാലത്തിന്റെ തണുപ്പ് വേണം. അതുകൊണ്ടാ ആ ഫീല് കിട്ടിക്കോട്ടെ എന്ന് കരുതിയ ഈ വെളുപ്പാങ്കാലത്ത് തന്നെ വിളിക്കാമെന്ന് വെച്ചത്. സിനിമ റിലീസാവുന്നു. പടവും പാട്ടുകളും സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. ഗാനം ഹിറ്റായപ്പോൾ 'പുലർക്കാല സുന്ദര' എന്ന് തുടങ്ങുന്ന പാട്ടിലെ ചരണത്തിൽ ജീവന്റെ ജീവനിൽ നിന്നും ഒരു അജ്ഞാത ജീമൂന്ന നിർജ്ജരി പോലെ ചിന്തിയ കൗമാര സങ്കല്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി എന്ന വരികൾ. ഗാനാസ്വാദകർക്കൊരു സംശയം, ഇതിൽ എന്താണ് ജീമൂത നിർജ്ജരി എന്ന വാക്കിന്റെ അർത്ഥം? ജീമൂതം എന്നതിന് പർവ്വതമെന്നും മേഘമെന്നും അർത്ഥങ്ങളുള്ളതാണ് ഈ കുഴപ്പത്തിന് കാരണമായത്. നിർജ്ജരി എന്നാൽ നദി, ജലപ്രവാഹം എന്നൊക്കെ അർത്ഥം. ജീമൂത നിർദ്ധരി പർവ്വതത്തിൽ നിന്നുദ്ഭവിച്ച് താഴേക്കൊഴുകുന്ന നദിയാണോ അതോ മേഘത്തിൽ നിന്നും പൊഴിയുന്ന മഴയാണോ എന്നതായിരുന്നു സംശയം. അവസാനം കവി P.ഭാസ്കരൻ തന്നെ

സന്ദേഹ നിവാരണം നടത്തി. ഒരു പർവ്വതത്തിൽ എവിടെ നിന്നെന്നറിയാതെ ഉത്ഭവിച്ച് താഴോട്ടൊഴുകുന്ന നദി പോലെ നായികയുടെ കൗമാരത്തിൽ, നായികയുടെ ജീവന്റെ ഉള്ളിൽ നിന്ന് എവിടെ നിന്നെന്നറിയാതെ മോഹന കൗമാര സ്വപ്നങ്ങളുടെ ധാരയിൽ നനയവേ സ്വയം മറന്നവൾ പാടി. പുലർക്കാലത്ത് ഉറക്കത്തിനും ഉണർവിനും ഇടയ്ക്കുള്ള സുഖാലസ്യത്തിൽ കണ്ട സ്വപ്നത്തിൽ അവൾ ഒരു പൂമ്പാറ്റയായി മാറി പാറി പറക്കുന്നു. കവി പറഞ്ഞു തരുന്നു, ഇവിടെ ജീമൂതം മേഘമല്ല പർവ്വതമാണ്. അജ്ഞാത എന്ന പ്രയോഗം നോക്കുക. മഴയാണെങ്കിൽ അത് മുകളിൽ മേഘത്തിൽ നിന്നും വരുന്നതാണെന്ന് അറിവുള്ളത് കൊണ്ട് ഉത്ഭവം അജ്ഞാതമാകില്ല. മറിച്ച് പർവ്വതത്തിൽ നിന്നും താഴോട്ടൊഴുകുന്ന നദിയുടെ ഉത്ഭവം ആ പർവ്വതത്തിൽ എവിടെയും ആകാം. അങ്ങനെ അത് അജ്ഞാതം എന്ന വിശേഷണത്തിന് അർഹമാകുന്നു. കെ എസ് ചിത്ര ആലപിച്ച ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്ന് മാറി.

0: an initiative of Pain and Palliative Care Trust, Kollam.
1: നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്വന്തം ഗാനത്തിന്റെ ചിത്രീകരണം സ്ക്രീനിൽ കണ്ട് കരഞ്ഞു പോയിട്ടുണ്ട് സംഗീത സംവിധായകൻ ജോൺസൺ. വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെ ഗീത് ഹോട്ടലിൽ ഇരുന്ന് ആ അനുഭവം വിവരിക്കവേ അതേ നനവ് വീണ്ടും കണ്ടു ജോൺസൺ മാസ്റ്ററുടെ കണ്ണുകളിൽ. പാട്ടിന് പിറകെയുള്ള യാത്രകളിൽ നിന്ന് ഒരിക്കലും അടർത്തി മാറ്റാനാവാത്ത ഓർമ്മ. കണ്ണീർപൂവിന്റെ കവിളിൽ തലോടി എന്ന ഗാനത്തെക്കുറിച്ചാണ് മാഷിന്റെ ഓർമ്മകൾ. ചെയ്ത പാട്ടുകൾ സിനിമയിൽ കണ്ടു വികാരാധീനനാകുന്ന പതിവ് എനിക്കില്ല. ജോൺസൺ മാസ്റ്ററുടെ വാക്കുകൾ. വിഷ്വലുകളുടെ എഡിറ്റിങ്ങും മറ്റു സാങ്കേതിക കാര്യങ്ങളുമൊക്കെയാകും അപ്പോൾ ശ്രദ്ധിക്കുക. പാട്ട് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നും ചിലപ്പോൾ. എന്നാൽ കിരീടത്തിന്റെ പ്രിവ്യൂവിനിടെ കണ്ണീർപൂവിന്റെ കവിളിൽ തലോടി ആദ്യമായി സ്ക്രീനിൽ കണ്ടപ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ആത്മസംഘർഷം, എത്ര തീവ്രമായാണ് ആ ഗാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്! തിയേറ്ററിലെ ഇരുട്ടിലിരുന്ന് മനസ്സുകൊണ്ട് നമിച്ചു പോയി ലോഹിതദാസിനെ. ലോഹിയുടെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ആ പാട്ടും ഉണ്ടാവില്ലായിരുന്നല്ലോ. ലോഹിതദാസ് വിവരിച്ചു കൊടുത്ത മറ്റൊരു സിറ്റുവേഷൻ മനസ്സിൽ കണ്ട് സൃഷ്ടിച്ച ഈണമാണതെന്ന് ജോൺസൺ. ഇന്ന് നമ്മൾ കേൾക്കുന്ന മട്ടിലല്ല, കുറെ കൂടെ ഫാസ്റ്റായി ഫോക്ക് ശൈലിയിൽ ചെണ്ടയുടെ ദ്രുതതാളമൊക്കെ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു ഗാനമായിരുന്നു എന്റെ സങ്കല്പത്തിൽ. എന്നാൽ ഈണം മൂളി കേൾപ്പിച്ചപ്പോൾ ലോഹി പ്ലാൻ മാറ്റി. ഇതേ ട്യൂൺ വേഗത കുറച്ച് മെലോഡിയസ് ആക്കി ഒന്ന് പാടിക്കേൾക്കട്ടെ എന്നായി അദ്ദേഹം. ഒരു താരാട്ടിന്റെ ഫീലായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. വീണ്ടും ഈണമൊരുക്കുന്നു ജോൺസൺ. പാട്ട് കേട്ട മാത്രയിൽ ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ജോൺസന്റെ കൈപിടിച്ചു കുലുക്കി തന്റെ സന്തോഷം പങ്കുവെക്കുക കൂടി ചെയ്തു ലോഹിതദാസ്. മതി, നമ്മുടെ പടത്തിലെ സേതുമാധവന്റെ പാട്ടാണിത്. ഈ ഈണത്തിൽ അയാളുടെ മനസ്സിന്റെ വേദനയും വ്യാകുലതകളും ഒറ്റപ്പെടലുകളും എല്ലാം ഉണ്ട്. എന്നിട്ടും ജോൺസന് വിശ്വാസം വന്നില്ല എന്നതാണ് സത്യം. പാട്ട് സന്ദർഭത്തിന് യോജിക്കുമോ എന്ന സംശയം അപ്പോഴും മനസ്സിൽ ബാക്കി നിന്നു. പിറ്റേന്ന് കൈതപ്പുറം വന്ന് ഈണത്തിനൊത്ത് പാട്ടെഴുതി കഴിഞ്ഞ ശേഷമേ ആ ശങ്കയ്ക്ക് തെല്ലൊരു ശമനം വന്നുള്ളൂ. ഉണ്ണിക്കിടാവിന് നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയത് ആ വരിയാണെന്ന് ജോൺസൺ. താരാട്ടിന്റെ ഫീലുള്ള പാട്ടാണ് ലോഹിതദാസിനും സംവിധായകൻ സിമിമലയിലിനും വേണ്ടിയിരുന്നത്. സ്വാഭാവികമായും കൈതപ്പുറത്തിന്റെ രചനയിലും നിറഞ്ഞു നിന്നു അതേ ഭാവം. വരികളുടെ ഭാവം ഉൾക്കൊണ്ട് അതീവ ഹൃദ്യമായി തന്നെ പാടി MG ശ്രീകുമാർ. നമുക്ക് കേൾക്കാം ആ വശ്യസുന്ദരമായ അതിമനോഹര ഗാനം.

0: പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. കാമുകിയെ മാറോടണച്ച് ആ കണ്ണുകളിൽ ഉറ്റുനോക്കി പ്രണയപൂർവം മന്ത്രിക്കുന്നു കാമുകനായി അഭിനയിക്കുന്ന നടൻ മോഹൻ. ഓ മൈ ജൂലി ജൂലി, നിന്റെ സ്വപ്നത്തിൻ കൂടിനെത്ര വാതിൽ. വികാരപാരവശ്യത്തോടെ കാമുകിയായ നടി ലക്ഷ്മിയുടെ മറുപടി, ഒരേ ഒരേ ഒരു വാതിൽ. തീർന്നില്ല ആ കിളിവാതിലിൽ ഇപ്പോൾ പടരുന്നത് ഏത് വള്ളി എന്നറിയണം കാമുകന്. ഇക്കിളിവള്ളി എന്ന് കാമുകി, അതിൻ്റെ ചില്ലയിലിപ്പോൾ പൂത്തത് എന്തൊരു പൂ എന്ന് വീണ്ടും കാമുകൻ. പനിനീർ പൂ എന്ന് കാമുകി. സ്ഥലകാല ബോധം പോലും മറന്ന് ചട്ടക്കാരിയിലെ ശശിയും ജൂലിയുമായി പകർന്നാടുകയാണ് മോഹനും ലക്ഷ്മിയും. അതുവരെ വെള്ളിത്തിരയിൽ കണ്ടിട്ടില്ല അത്രയും വികാരതരളിതമായ ഒരു പ്രണയരംഗം. അഭിനയത്തിൽ മാത്രമല്ല, വയലാർ രാമവർമ്മയുടെ വരികളിലും ദേവരാജൻ്റെ ഈണത്തിലും യേശുദാസ് മാധുരിമാരുടെ ആലാപനത്തിലും ബാലുമഹേന്ദ്രയുടെ ഫ്രെയിമുകളിലുമെല്ലാം നിറഞ്ഞു തുളുമ്പുന്നു പ്രണയം. അതോ കാമമോ? പുതിയൊരു ദൃശ്യാനുഭവമായിരുന്നു മലയാളിക്ക് ചട്ടക്കാരി എന്ന സിനിമ. അന്നത്തെ പുതുതലമുറയുടെ ഹൃദയ വികാരങ്ങളുമായി ഇണങ്ങിച്ചേർന്ന് നിന്ന കഥ. സംവിധാനം, സംഗീതം, പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റ്. കൂട്ടത്തിൽ ജൂലി ഐ ലവ് യു എന്ന പാട്ടിനോട് പ്രത്യേകിച്ചൊരു സ്നേഹമുണ്ട് നടൻ മോഹന്. യേശുദാസിൻ്റെയും മാധുരിയുടെയും ശബ്ദങ്ങളിൽ ആ പാട്ട് കേട്ടാണ് നമുക്ക് പരിചയം. എന്നാൽ ഗാനരംഗത്ത് അഭിനയിച്ച മോഹന്റെ കാതുകളിൽ ഇന്ന് മലയടിക്കുന്നത് മറ്റൊരു ശബ്ദമാണ്, സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്ററുടെ ശബ്ദം. ഷൊർണൂരിലാണ് ഗാന ചിത്രീകരണം. മോഹന്റെ ഓർമ്മ. ദാസേട്ടൻ സ്ഥലത്തില്ലാത്തതിനാൽ പാട്ടിന്റെ ഫൈനൽ വേർഷൻ ആയിട്ടില്ല. പകരം സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്റർ പാടി വെച്ച പാട്ടിനൊത്ത് ചുണ്ടനക്കി വേണം ഞങ്ങൾ അഭിനയിക്കാൻ. ഷൊർണൂർ TVയിലിരുന്ന് ബ്രെഡ് ടോസ്റ്ററിന്റെ ആകൃതിയിലുള്ള കൊച്ചു ടേപ്പ് റെക്കോർഡറിൽ ഒരു രാത്രി മുഴുവൻ ആ പാട്ട് ആസ്വദിച്ച് കേട്ടത് ഓർമ്മയുണ്ട്. കേട്ടിട്ടും കേട്ടിട്ടും മതിയാകാത്ത പോലെ. എന്തൊരു ഭാവമാധുര്യമാണ് ദേവരാജൻ മാസ്റ്ററുടെ ആലാപനത്തിന്. ഈ ശബ്ദത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന കാവുകനെ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുക എളുപ്പമാവില്ലെന്ന് മനസ്സ് പറഞ്ഞു. മോഹൻ ഓർത്തെടുക്കുന്നു, പിറ്റേന്നാണ് ഷൂട്ടിംഗ്. ദേവരാജൻ മാസ്റ്ററുടെ പ്രണയം വഴിഞ്ഞൊഴുകുന്ന ആലാപനത്തിലൂടെ സ്വയമറിയാതെ ഒഴുകുകയായിരുന്നു ഞാൻ. യൂട്യൂബ്

ആ രംഗം ഒന്ന് കണ്ടു നോക്കിയാൽ മതി എന്റെ ശരീരഭാഷയുമായി എത്ര ഇഴുകിച്ചേർന്നിരിക്കുന്നു ആ പാട്ടെന്നറിയാൻ. അതേ ഗാനം പിന്നീട് ദാസേട്ടന്റെയും മാധുരിയുടെയും ശബ്ദത്തിൽ നാം സിനിമയിൽ കേട്ടു. രണ്ടുപേരും അതീവ ഹൃദ്യമായി തന്നെ പാടി, സംശയമില്ല. എങ്കിലും മാസ്റ്ററുടെ ശബ്ദത്തിലുള്ള പാട്ട് മറക്കാൻ പറ്റില്ല എനിക്ക്. ആവർത്തിച്ച് കേട്ടതാണല്ലോ. വരികൾക്കും വാക്കുകൾക്കും അക്ഷരങ്ങൾക്ക് പോലും മാസ്റ്റർ പകർന്നു നൽകിയ ആർദ്രത അനുഭവം. ചില പാട്ടുകൾക്ക് വല്ലാത്തൊരു മാന്ത്രിക സിദ്ധിയുണ്ട്. മോഹന്റെ വാക്കുകൾ മറക്കാനാവാത്ത ഒരു കാലത്തേക്ക് നമ്മളെ തിരിച്ചു വിളിക്കും. അവ ഇനിയും ഉണ്ടാവില്ലല്ലോ അതുപോലൊരു കാലം എന്നോർക്കുമ്പോഴാണ് സങ്കടം. നമുക്ക് ആസ്വദിക്കാം. ഓ മൈ ജൂലി, ജൂലി, നിന്റെ സ്വപ്നത്തിൻ കൂടിനെത്ര വാതിൽ.

ഗാനമന്ദാരം എന്ന സംഗീത പരിപാടി ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12:00, ബുധൻ രാത്രി 8:00.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.

എത്തി റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചോട്ടെ, ഓണം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? അതോ നമ്മളാണോ മാറിയത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? കാലം കടന്നു

തിരുവോണ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM സമ്മാനിക്കുന്നു ഓണനാടകം കാലം കടന്നൊരു ഓണക്കഥ. ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ടം ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ഞമ്മളെ മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത് പേരമ്മ?

0: തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മുഹമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

എത്തി റേഡിയോ സാന്ത്വനം 90.4 FM-നൊപ്പം ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റെഡി ആണോ? ഒരു മിനിറ്റ്, ഒന്ന് ചോദിച്ചോട്ടെ, ഓണം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അല്ലേ? അതോ നമ്മളാണോ മാറിയത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? കാലം

തിരുവോണ ദിനത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM സമ്മാനിക്കുന്നു ഓണനാടകം കാലം കടന്നൊരു ഓണക്കഥ. ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഓഗസ്റ്റ് 27 അവിട്ടം ദിനത്തിൽ വൈകിട്ട് 5 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

സിതാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഭംഗി ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.